സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി മെട്രോ ഇൻഫോ പാർക്ക് ലൈനിന് ആവശ്യമായ റെയിലുകളെത്തി. കലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 കിലോമീറ്റർ ലൈനിന് ആവശ്യമായ 44 കിലോമീറ്റർ ട്രാക്ക് റെയിലുകളാണ് കൊച്ചിയിൽ എത്തിച്ചത്. ഛത്തീസ്ഗഡിലെ റായ്ഗഡിലുള്ള ജിൻഡൽ സ്റ്റീൽ ലിമിറ്റഡിലാണ് രാജ്യാന്തര ഗുണനിലവാരമുള്ള ഹെഡ് ഹാർഡൻഡ് റെയിലുകൾ നിർമ്മിച്ചത്. KMRL പ്രതിനിധികൾ, ജനറൽ കൺസൾട്ടന്റായ സിസ്ട്ര, പരിശോധന ഏജൻസിയായ റൈറ്റ്സ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയത്. ട്രാക്ക് നിർമ്മാണം ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ്. പ്രൈം റെയിൽ കമ്പനിയാണ് ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നത്. ട്രാക്ക് സ്ഥാപിക്കുന്നതിനുള്ള അലൈൻമെന്റ് ഡിസൈനുകളും മുന്നൊരുക്കങ്ങളും പൂർത്തിയായതോടെ കൊച്ചി മെട്രോയുടെ 2-ാം പാതയുടെ നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് KMRL അറിയിച്ചു. തിരുവനന്തപുരം 5 തെങ്ങിൽ നിന്നും 10 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ആഴ്ന്നുപോയ വിമ്മനം എന്ന പുരാതന ഡച്ച് കപ്പലിന്റെ ശേഷിക്കുന്ന ഉരുക്കുപാളികളുടെ ഓരോ മടക്കിലും കടൽ ജൈവ വൈവിധ്യ ലോകം കണ്ടെത്തി. ഈ അത്ഭുത ലോകത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. വർണ്ണ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ജലജീവികളും ജലസസ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടത്. റൌണ്ട് ഗ്ലാസ് സസ്റ്റെയിനിൽ കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ എഴുതിയ ലേഖനവും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ ഉമീദ് മിസ്ട്രി പകർത്തിയ ചിത്രങ്ങളുമാണ് ഇവ പുറംലോകത്തിന് പരിചയപ്പെടുത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ തുറമുഖ പട്ടണമായിരുന്ന 5 തെങ്ങിൽ ധാരാളം വിദേശ കപ്പലുകൾ എത്തിയിരുന്നു. ആംസ്റ്റർഡാമിൽ നിർമ്മിച്ച 42 മീറ്റർ നീളവും 1150 ടൺ വാഹകശേഷിയുമുള്ള വിമ്മനം കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച് മുങ്ങിയത് 1752 ജനുവരിയിലാണ് എന്നാണ് ചരിത്രം പറയുന്നത്. 5 തെങ്ങ് തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 45 മീറ്റർ ആഴത്തിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു. കപ്പൽ തകരുമ്പോൾ അതിൽ 356 ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് ഡച്ച് രേഖകൾ പറയുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ ശീതകാല സമയക്രമം നിലവിൽ വന്നു. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയുള്ള ശീതകാല സമയക്രമത്തിലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ ശക്തമാക്കുന്ന പുതിയ സർവീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ബാങ്കോക്കിലേക്ക് സർവീസ് നടത്തുന്നത്. നിലവിലുള്ള സർവീസുകൾക്ക് പുറമെ 4 പ്രതിവാര സർവീസുകൾ കൂടി വരുന്നതോടെ ബാങ്കോക്കിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ വിപുലമാകും. 2026 വേനൽക്കാല ഷെഡ്യൂളിൽ ആഴ്ചയിൽ 1544 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. വിന്റർ ഷെഡ്യൂളിൽ ഇത് 1766 ഉയർന്നു. ഇതിൽ 881 സർവീസുകൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതും 885 സർവീസുകൾ കൊച്ചിയിലേക്ക് എത്തുന്നതുമാണ്. പാർക്ക് ചെയ്ത വിമാനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ ആധുനിക സംവിധാനവുമായി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം ശ്രദ്ധ നേടി. വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ അവയിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ VD സതീശൻ സെപ്റ്റംബർ 24 നിർവഹിച്ചു. രാജ്യാന്തര ടെർമിനലിൽ 15.04 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. സാധാരണയായി വിമാനത്തിലെ എഞ്ചിനുകളോ ഓക്സിലറി പവർ യൂണിറ്റോ പ്രവർത്തിപ്പിച്ച് അതിലെ ഇന്ധനം ഉപയോഗിച്ചാണ് ഇത്തരം ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി കണ്ടെത്തുന്നത്. എന്നാൽ ഇത് വലിയ ഇന്ധന ചെലവിന് കാരണമാകുന്നു. ഇതിനു പകരം വിമാനത്തിന് ആവശ്യമായ വൈദ്യുതി പുറമേ നിന്ന് എത്തിക്കുകയാണ് BME

ചെയ്യുന്നത്. വിമാനത്താവളത്തിലെ എയ്റോ ബ്രിഡ്ജിൽ ഘടിപ്പിച്ചിട്ടുള്ള BME വഴി പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്ക് ആവശ്യമായ വൈദ്യുതിയും റീകണ്ടീഷൻ ചെയ്ത എയറും നേരിട്ട് ലഭ്യമാക്കുന്നു. ഇതുവഴി വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ ഇന്ധന ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും വലിയ അളവിൽ കുറയ്ക്കാം. ആസ്റ്റർ മെഡിസിറ്റിക്കായി 10 MW സൗരോർജ്ജ പദ്ധതി കമ്മീഷൻ ചെയ്ത് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ശ്രദ്ധ നേടി. കൂടുതൽ സുസ്ഥിരവും ഊർജ്ജക്ഷമതയുള്ളതുമായ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി ഓയിസ്റ്റർ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി. ഓയിസ്റ്റർ റിന്യൂവബിൾ വികസിപ്പിച്ച ഗ്രൌണ്ട് മൌണ്ടഡ് സോളാർ പ്രോജക്ട് കാസർഗോഡ് ഹോസ്ദുർഗിൽ അമ്പലത്തറയിലും സമീപ ഗ്രാമങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഉയർന്ന കാര്യക്ഷമതയുള്ള ബൈഫേഷ്യൽ സോളാർ മോഡ്യൂളുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഊർജ്ജ ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റാൻ ഇത് സഹായിക്കും. പദ്ധതിയിലൂടെ പ്രതിവർഷം 1.6 മുതൽ 1.75 കോടി യൂണിറ്റ് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആസ്റ്റർ മെഡിസിറ്റിയുടെ മൊത്തം ഊർജ്ജ ആവശ്യത്തിന്റെ 90%ത്തിലധികവും നിറവേറ്റാൻ കഴിയുന്നതാണ്. ആസ്റ്റർ ഗ്രൂപ്പിന് 26% ഇക്വിറ്റി പങ്കാളിത്തമുള്ള ഓയിസ്റ്റർ ഗ്രീൻ ഹൈബ്രിഡ് 2 പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് ഈ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം ഏകദേശം 20,000 മെട്രിക് ടൺ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. വേനൽ കടുക്കുന്നതോടെ കുന്നത്തുനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പെരിയാർവാലി കനാലുകളുടെ ശുചീകരണവും അറ്റകുറ്റപ്പണികളും അടിയന്തരമായി പൂർത്തിയാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. കോലഞ്ചേരിയിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് തീരുമാനം. കനാലുകളുടെ സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഘട്ടംഘട്ടമായി പ്രവൃത്തികൾ നടപ്പാക്കും. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ VP സജീന്ദ്രൻ MLA അധ്യക്ഷതയിൽ പെരിയാർവാലി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കുന്നത്തുനാട്ടിൽ ഏകദേശം 200 കിലോമീറ്ററോളം കനാൽ ശൃംഖലയാണുള്ളത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണത്തിനായി ഇറിഗേഷൻ വകുപ്പിൽ നിന്നും 36 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണിത്. പാലത്തിൽ നിലവിലുള്ള ഷട്ടറുകൾ തകരാറിലായതിനെ തുടർന്ന് ഉപ്പുവെള്ളം കയറുകയും കുടിവെള്ള പമ്പിംഗ് വേനൽക്കാലത്ത് തടസ്സപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. ഇതിനായി മണൽബണ്ട് എല്ലാ വർഷവും 35 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള പാലത്തിന്റെ പുനരുദ്ധാരണത്തിനായി തുക അനുവദിച്ചത്. പാലത്തിനിടയിലെ സിവിൽ വിഭാഗത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി നിലവിലുള്ള എല്ലാ ഷട്ടറുകളും മാറ്റി പുതിയത് നിർമ്മിക്കും. ഇതിനായി മെക്കാനിക്കൽ വിഭാഗവും സിവിൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും നടത്തേണ്ട എല്ലാ പ്രവൃത്തികൾക്കും ഉൾപ്പെടെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സാങ്കേതിക അനുമതി നൽകി എത്രയും വേഗം ഈ വേനൽക്കാലത്ത് തന്നെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി. ഇത് പൂർത്തിയായാൽ എല്ലാ വർഷവും ബണ്ട് നിർമ്മാണത്തിന് ചെലവാകുന്ന തുക ഒഴിവാക്കാനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും മാലിന്യം തള്ളൽ തടയാനുമായി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏലൂർ നഗരസഭ പ്രത്യേക ശുചീകരണ ദൌത്യം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 16 മുതൽ പ്രതിദിനം 50 ഓളം ശുചീകരണ തൊഴിലാളികളെയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങളും ഉപയോഗിച്ചാണ് ദൌത്യം മുന്നേറുന്നത്. ഇതുവരെ ശേഖരിച്ച 8 ടണ്ണോളം മാലിന്യം സുരക്ഷിത സംസ്കരണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ക്ലീൻ സിറ്റി മാനേജർ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക നഗരസഭാ ഫണ്ടിൽ നിന്നും വകയിരുത്തുന്നതിന് നഗരസഭാ കൌൺസിലിന്റെ മുൻകൂർ അനുമതി ലഭിച്ചിട്ടുണ്ട്. KSRTC ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപ സംഭാവന നൽകി അങ്കമാലി മൂക്കന്നൂർ സ്വദേശി ജോസ് രംഗത്ത് വന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് KSRTC ഒരു സ്വകാര്യ വ്യക്തി ബസ് വാങ്ങി നൽകുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ 40 ലക്ഷം രൂപയുടെ ചെക്ക് ജോസ് മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. ജോസിന്റെ തീരുമാനം മാതൃകാപരമാണെന്ന് മന്ത്രി റോജി MJോൺ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി MJോണിന്റെ മണ്ഡലത്തിൽ ഹീമാൻ ഓട്ടോ റോബോ പാർക്ക് എന്ന കമ്പനി നടത്തുന്നയാളാണ് ഇദ്ദേഹം. താൻ നൽകുന്ന ബസ് അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയെ തെക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ റൂട്ട് വേണമെന്നും അദ്ദേഹം ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുൻപ് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക് KSRTC ഒരു ബസ് വാങ്ങാൻ തുക സംഭാവന ചെയ്തപ്പോൾ ഈ മാതൃക പിന്തുടരാൻ കൂടുതൽ പേർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മന്ത്രി CP ജോൺ വ്യക്തമാക്കി.
ബസ്സുകൾ വാതിൽ തുറന്നിട്ട് ഓടിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ അപകടകരമായ ഡ്രൈവിംഗ് എന്ന നിലയിൽ കണക്കാക്കും. ഡ്രൈവറുടെ ലൈസൻസ് പോകും, ബസിന്റെ പെർമിറ്റും സസ്പെൻഡ് ചെയ്യും. നടപടികളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് വകുപ്പ്. വാതിൽ തുറന്നിട്ട് സഞ്ചരിക്കുന്ന ബസ്സുകളെ പിടികൂടാൻ പരിശോധനകളും ശക്തമാക്കും. വാതിലടയ്ക്കാതെ സഞ്ചരിച്ച സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് കുഞ്ഞിത്തൈ, ചിലങ്ങര, സോണി

ഇയുടെ ഭാര്യ വിൻഡുമോൾ മരിച്ച സംഭവമാണ് നടപടികൾ ശക്തമാക്കാൻ പ്രേരണയായത്. വാതിൽ തുറന്നിട്ട് ബസ് സർവീസ് നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ 250 രൂപ മാത്രമായിരുന്നു ഇതുവരെയുള്ള പിഴ. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ പൂർത്തിയാകാതെ കിടന്ന ഭാഗത്തെ മേൽത്തട്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള ദേശീയപാതയിലാണ് ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായത്. ഇതോടെ ഉയരപ്പാതയുടെ മുഴുവൻ ഭാഗത്തെയും കോൺക്രീറ്റിംഗ് അവസാനിച്ചു. 10 kV വൈദ്യുതി ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കാനുള്ള പ്രവൃത്തി വൈകിയത് ഈ ഭാഗത്തെ ഗർഡറുകൾ സ്ഥാപിക്കലും കോൺക്രീറ്റിംഗും വൈകാൻ കാരണമായി. അരൂർ മുതൽ തുറവൂർ വരെ 12.75 km നീളത്തിൽ 354 തൂണുകൾ നിർമ്മിച്ചിരിക്കുന്ന ഉയരപ്പാതയുടെ ആദ്യ റേഞ്ചിലെ മേൽത്തട്ട് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രവൃത്തികൾ ഇതോടെ പൂർത്തിയായി. കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ മറ്റു ഭാഗങ്ങളിൽ ടാറിംഗ് ജോലികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. 12.75 km നീളമുള്ള തുറവൂർ അരൂർ ഉയരപ്പാതയിൽ 9.5 km ടാറിംഗ് പൂർത്തിയായി. ഇനി 4 km മാത്രമാണ് ബാക്കി. അതിവേഗമാണ് മേൽപ്പാലത്തിൽ ടാറിംഗ് അടക്കമുള്ള അനുബന്ധ ജോലികൾ നടക്കുന്നത്. മുനമ്പം അഴീക്കോട് പാലത്തിന്റെ കായലിലെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകും എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കായലിലെ 12 ഗർഡറുകളിൽ 10 ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഗർഡർ കൂടി സ്ഥാപിക്കും. 1 മാസം കഴിഞ്ഞ് 12-ാമത്തെ ഗർഡർ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പാലത്തിന്റെ കായലിലെ പണി പൂർത്തിയാകും. തുടർന്ന് അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കും. മുനമ്പം കരയിൽ അപ്രോച്ച് റോഡിന്റെ 4 ഗർഡറുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി സ്ഥാപിച്ചാൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തും. കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി ഒക്ടോബർ അവസാനത്തോടെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. 2025 പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അത് നടപ്പിലായില്ല. തീരദേശ മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് മുനമ്പം അഴീക്കോട് പാലത്തെ കാത്തിരിക്കുന്നത്. അപ്രോച്ച് ഉൾപ്പെടെ 1123 മീറ്റർ നീളവും 15.7 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 2017 ഫെബ്രുവരി 8 വൈപ്പിൻ, കയ്പമംഗലം നിയമസഭാ മണ്ഡലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. സംസ്ഥാനത്ത് 69 പാലങ്ങൾ നിർമ്മിക്കാൻ 2557 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവ് മുനമ്പം അഴീക്കോട് പാലത്തിനാണ്. 160 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം പൂർത്തിയാകുന്നതോടെ 100 ആണ്ടുകളായി ഇരുകരകളായി നിന്ന ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കും. ഇതോടെ മുനമ്പം ഹാർബറിൽ നിന്നുള്ള മത്സ്യങ്ങൾ വടക്കൻ മേഖലയിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിക്കാം. തൃശൂർ ജില്ലക്കാർക്ക് എളുപ്പം എറണാകുളത്തേക്കും എത്താനാകും. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വൈപ്പിൻ പള്ളിപ്പുറം റോഡ് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. ഇതുവഴി എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രയും വടക്കൻ ജില്ലകളിലേക്കും തിരിച്ചുമുള്ള യാത്രയും എളുപ്പമാകും. 5.5 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. അസം നൌഗ സ്വദേശി തൊരീബുൾ ഇസ്ലാമാണ് പിടിയിലായത്. പുല്ലുവഴി മനക്കപ്പടി ഭാഗത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം. അസമിൽ നിന്നാണ് ഹെറോയിൻ കൊണ്ടുവന്നിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ അനധികൃതമായി പാചകവാതക സിലിണ്ടറുകൾ കൂട്ടിവെച്ച് വിൽപ്പന നടത്തുന്ന കേന്ദ്രം കണ്ടെത്തി. പറവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് അനധികൃതമായി വിൽപ്പനയും വിതരണവും നടത്തിയിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകുന്ന 61 സിലിണ്ടറുകളും അവ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന 2 വാഹനങ്ങളും പറവൂർ പോലീസ് പിടിച്ചെടുത്തു. കിഴക്കേപ്രം തെത്തിയാട്ടുകൂടി റോഡ് വയലകത്ത് VR ജഗൽസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുനമ്പം DYSP എസ് ജയകൃഷ്ണൻ ലഭിച്ച സന്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. പാചകവാതക സിലിണ്ടറുകൾ സൂക്ഷിക്കാനോ വിൽപ്പന നടത്തുന്നതിനോ ഉള്ള ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ ആസൂത്രിത കവർച്ച പതിവാക്കിയ 11-അംഗ ഇതര സംസ്ഥാന സംഘത്തെ തൃശൂർ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള സംയുക്ത പോലീസ് സംഘം പിടികൂടി. കളമശ്ശേരിയിൽ നിന്ന് 5 പേരും തൃശൂരിൽ നിന്ന് 1 ആളും പിടിയിലായി. വിമാനമാർഗമാണ് പ്രതികൾ കേരളത്തിലെത്തിയത്. പ്രാദേശിക യാത്രകൾക്കായി ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം ഇരുചക്ര വാഹനങ്ങൾ എത്തിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഘത്തിന്റെ പ്രവർത്തനത്തിനായി വാട്സാപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നു. 2 പേർ വീതമുള്ള സംഘങ്ങളായാണ് ഇവർ കവർച്ചയ്ക്ക് UPയിൽ നിന്നെത്തുക. നിർമ്മാണം നടക്കുന്ന വീടുകൾ, ടെലിഫോൺ എക്സ്ചേഞ്ച് ബൂത്തുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. യൂണിഫോമും ഹെൽമറ്റും മറ്റും ധരിച്ചിരുന്നതിനാൽ തൊഴിലാളികളാണെന്നാണ് തോന്നിച്ചത്. ഇവരുടെ 4 ഇരുചക്ര വാഹനങ്ങളും കവർച്ച സാമഗ്രികളും പിടിച്ചെടുത്തു. എറണാകുളം റീജിയണിലെ കേന്ദ്രീയ വിദ്യാലയ സംഘടനയുടെ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 55-ാമത് കേന്ദ്രീയ വിദ്യാലയ സംഘടന അഥവാ KVS പെൺകുട്ടികളുടെ ദേശീയ കായികമേളയ്ക്ക് സമാപനമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനികളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പട്ടം പ്രിൻസിപ്പൽ R ഗിരിശങ്കരൻ തമ്പി മുഖ്യ അതിഥിയായിരുന്നു. മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. ചെന്നൈ റീജിയനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കിയത്. ജയ്പൂർ റീജിയനാണ് റണ്ണേഴ്സ് അപ്പ്. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു.
കാഴ്ച നഷ്ടം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും പ്രതിരോധവും ബോധവൽക്കരണവും പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി

ഡി സതീശൻ പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 30-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വ്യക്തമായ ആരോഗ്യ നയവും ദീർഘകാല കാഴ്ചപ്പാടും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ പദ്ധതിയും പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി മൊബൈൽ പരിശോധനാ യൂണിറ്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 30-ാം വാർഷിക ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന നേത്ര പരിശോധനാ പദ്ധതിയിൽ തുടർ പരിശോധനയോ ചികിത്സയോ വേണ്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌജന്യ ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി നേത്ര ആരോഗ്യ ബോധവൽക്കരണം നടത്തും. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സുരക്ഷിത ഉപയോഗം, കണ്ണുകളുടെ സംരക്ഷണം, ഒഴിവാക്കാനാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ തടയൽ എന്നിവ ഇതിന്റെ ഭാഗമാകും. 89-ാമത് ഗോതുരത്ത് വള്ളംകളിയിൽ ഗരുഡനും പമ്പാവാസനും ജേതാക്കളായി. ഇരുട്ടുകുത്തി വള്ളങ്ങൾ മാറ്റുരച്ച വള്ളംകളിയിൽ എ ഗ്രേഡ് ഫൈനലിൽ ഈദലിൻ ദിലിൻ കല്ലുങ്കൽ ക്യാപ്റ്റനായ, താന്തോണിത്തുരുത്ത് ബോട്ട് ക്ലബ് കൊച്ചിൻ ടൗൺ തുഴഞ്ഞ ഗരുഡൻ ചാത്തേടം ക്രിസ്തുരാജ ബോട്ട് ക്ലബിന്റെ താണിയനെയാണ് പരാജയപ്പെടുത്തിയത്. ബി ഗ്രേഡ് ഫൈനലിൽ മഞ്ഞലക്കാട് ബോട്ട് ക്ലബിന്റെ ചെറിയ പണ്ഡിതനെയാണ് ഹരീഷ് ഇല്ലിക്കൽ ക്യാപ്റ്റനായ BBC ഇല്ലിക്കലിന്റെ പമ്പാവാസൻ തോൽപ്പിച്ചത്. കടൽവാത്തുരുത്ത് ഹോളിക്രോസ് പള്ളിയിലെ വിശുദ്ധ കുരിശിന്റെ തിരുനാളിന്റെ ഭാഗമായി ഗോതുരത്ത് ദ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗോതുരത്ത് വള്ളംകളിയിൽ 50 വർഷം പൂർത്തിയാക്കിയ താണിയൻ ദ ഗ്രേറ്റ് വള്ളത്തെ ആദരിച്ചു. ഉപഹാരം മുഖ്യമന്ത്രിയിൽ നിന്ന് വള്ളത്തിന്റെ ഉടമകളായ ജോസി വെയിൽസ് താണിയത്ത്, ആൽബിൻ താണിയത്ത് എന്നിവർ ചേർന്നേറ്റുവാങ്ങി. SC പ്രസിഡന്റ് ബെഞ്ചമിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊഴിൽ വകുപ്പ് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്ന ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രം മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും മേയർ വാഗ്ദാനം ചെയ്തു. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ്, റൈഡ് ഹെയിലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമ സൌകര്യവും അടിസ്ഥാന ക്ഷേമ സൌകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക. കസേരകൾ, ശുചിമുറി, വൈഫൈ, ചാർജിംഗ് സൌകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി ജീവനക്കാരെയും തൊഴിൽ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമുള്ള 2 ഷിഫ്റ്റുകളിലായാണ് വിശ്രമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരള ഫാഷൻ ലീഗ് സീസൺ 12 ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ അരങ്ങേറി. ഫാഷൻ ലീഗ് സ്ഥാപകനും CEO ഫാഷൻ പ്രൊഡ്യൂസറുമായ അബിൽ ദേവിന്റെ നേതൃത്വത്തിലാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 സൂപ്പർ മോഡലുകളാണ് റാമ്പിൽ ഡിസൈനർ വസ്ത്രങ്ങളുമായി ചുവടുവെച്ചത്. സെലിബ്രിറ്റി മോഡലുകളായി ബോളിവുഡ് താരം മീനാക്ഷി ദീക്ഷിത്, അഭിനേതാക്കളായ അപർണ ബാലമുരളി, ആർഷ ചാന്ദിനി ബൈജു, പ്രാചി തെഹ്ലൻ, ആർക്കിടെക്ടും നടിയുമായ വേദലക്ഷ്മി, ആര്യൻ കാത്ത്, ഗിസല്ല തക്രാൽ, ഡോൺ മിഖായൽ എന്നിവർ റാമ്പിലെത്തി. ബ്രസീൽ ഇതിഹാസ താരങ്ങളായ റൊണാൾഡീഞ്ഞോയും റിവോൾഡോയും ഉൾപ്പെടുന്ന ബ്രസീൽ ലെജൻസും IM വിജയൻ നയിക്കുന്ന ഇന്ത്യ ഓൾസ്റ്റാർസ് ടീമും തമ്മിൽ കൊച്ചിയിൽ നടന്ന പ്രദർശന മത്സരത്തിൽ ബ്രസീൽ വിജയം നേടി. ഇന്ത്യക്കെതിരെ 4-3 ബ്രസീലിന്റെ വിജയം. ഹാട്രിക് നേടിയ ഫെർണാൻഡീഞ്ഞോയുടെയും 1 ഗോളടിച്ച ഇതിഹാസ താരം റൊണാൾഡീഞ്ഞോയുടെയും മികവിലായിരുന്നു ബ്രസീലിന്റെ ജയം. ഇന്ത്യക്കായി മലയാളി താരം CK വിനീത് 2 ഗോളടിച്ചു. അഷിൻ ബിശ്വാസ് 1 ഗോൾ നേടി. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബ്രസീലിന്റെ തിരിച്ചുവരവ്. ഇരു ടീമുകളും തമ്മിലുള്ള റിട്ടേൺ ഓഫ് ദ ടൈറ്റൻസ് പ്രദർശന മത്സര പരമ്പരയിലെ 2-ാം മത്സരമായിരുന്നു ഇത്. ചെന്നൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്രസീൽ 2-1 ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 23 ബ്രസീൽ ലെജൻസ് ഇന്ത്യ ഓൾസ്റ്റേഴ്സ് ഫുട്ബോൾ മത്സരം നടന്നത്. ബ്രസീൽ ഫുട്ബോൾ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമായി നടത്തുന്ന പ്രദർശന മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ബൈക്ക് റാലി ആലുവയിൽ വ്യവസായി ബോബി ചെമ്മണൂർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണയേകിയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നെറ്റോ ബാബു, ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ CK വിനീത്, മുഹമ്മദ് റാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 500-ലധികം പേർ പങ്കെടുത്ത റാലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിച്ചു. ബൈക്ക് റാലിയിൽ പങ്കെടുത്തവർക്ക് ഫുട്ബോൾ മത്സരത്തിന്റെ സൌജന്യ ടിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജലഗതാഗത വകുപ്പ് നടത്തിയിരുന്ന ബോട്ട് സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതോടെ ഫോർട്ട് കൊച്ചിയിൽ 100-ക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. വർഷങ്ങൾക്ക് മുൻപ് ദിവസം 60 ട്രിപ്പുകളാണ് ഈ റൂട്ടിലുണ്ടായിരുന്നത്. 4 ബോട്ടുകൾ ഇവിടേക്ക് മാത്രം സർവീസ് നടത്തിയിരുന്നു. ഇതുകൂടാതെ വൈപ്പിനിലേക്കുള്ള ബോട്ടുകളും ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു. 2 ആഴ്ചയെ ട്രിപ്പുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചതായി യാത്രക്കാർ പരാതിപ്പെടുന്നു. ഇപ്പോൾ ആകെ ട്രിപ്പുകൾ 25 താഴെ മാത്രമാണ്. നേരത്തെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ബോട്ടുണ്ടായിരുന്നു.
സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി ആയിരക്കണക്കിന് സാധാരണക്കാരാണ് ബോട്ടുകളെ ആശ്രയിച്ചു വരുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ നഗരത്തിലെത്താം എന്നതാണ് ബോട്ട് സർവീസിന്റെ പ്രത്യേകത. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോഴും

യാത്രാ കൂലി വെറും 6 രൂപ മാത്രമാണ്. ബസ് യാത്രയ്ക്ക് ചാർജ് 23 രൂപയാണ്. റോഡ് മാർഗമാണ് യാത്രയെങ്കിൽ നഗരത്തിലെത്താൻ 1 മണിക്കൂർ വേണം. ബോട്ടിന്റെ യാത്രാ സമയം വെറും 20 മിനിറ്റാണ്. ന്യായമായ രീതിയിൽ ബോട്ട് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് യാത്രക്കാർക്ക് എതിർപ്പില്ലെന്നും അത് ചെയ്യാതിരുന്നത് അധികൃതരുടെ പിടിപ്പുകേടാണെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സർവീസ് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് പശ്ചിമകൊച്ചി പാസഞ്ചേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം നിർമ്മിക്കുന്ന പുതിയ വാട്ടർ മെട്രോ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഹൈക്കോടതി ടെർമിനൽ കഴിഞ്ഞാൽ വാട്ടർ മെട്രോ ശൃംഖലയിലെ ഏറ്റവും വലിയ ടെർമിനലാണിത്. 32 കോടി രൂപ ചെലവ് വരുന്ന ടെർമിനൽ 1 വർഷത്തിനകം പൂർത്തിയാകും. പരമ്പരാഗത കേരളീയ വാസ്തുശില്പ രീതിയിലായിരിക്കും രൂപകൽപ്പന. ഓരോ നിലയിലും 9000 ചതുരശ്രടി വീതം 2 നിലകളിലായി 18000 ചതുരശ്രടിയാണ് വിസ്തീർണം. കെട്ടിടത്തിന്റെ 1-ാം നില പൂർണ്ണമായും വാണിജ്യ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കും. 45 മീറ്റർ ആഴത്തിൽ 600 mm വ്യാസമുള്ള ആകെ 72 പൈലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കൂൾ ഹോം ബിൽഡേഴ്സാണ് നിർമ്മാണം നടത്തുന്നത്. കിറ്റ്കോയാണ് ഡിസൈൻ കൺസൾട്ടന്റ്. ടെർമിനൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി എന്നിവിടങ്ങളിലേക്ക് എറണാകുളം ടെർമിനലിൽ നിന്ന് നേരിട്ട് സർവീസ് നടത്താൻ കഴിയും. 2 ഫ്ലോട്ടിംഗ് ജെട്ടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബോട്ടുകൾക്കുള്ള ചാർജിംഗ് പോയിന്റുകൾ, ഫ്യുവലിംഗ് സ്റ്റേഷൻ എന്നിവ ഇവിടെ സജ്ജീകരിക്കും. പുതിയ ബോട്ടുകളുടെ ആവശ്യകത മുൻനിർത്തി 15 ബോട്ടുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നീണ്ട 11 വർഷത്തെ വിശ്വസ്തവും സ്തുത്യർഹവുമായ സേവനത്തിന് ശേഷം കൊച്ചി സിറ്റി പോലീസിലെ സ്നിഫർ ഡോഗ് ലേഖ ഔദ്യോഗികമായി വിരമിച്ചു. പ്രായാധിക്യത്തെ തുടർന്ന് ഹിൽപാലസിലെ K9 ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിച്ച ബോബി എന്ന് വിളിപ്പേരുള്ള ലേഖയ്ക്ക് സ്നേഹാദരങ്ങളോടെയാണ് യാത്രാമംഗളങ്ങൾ നേർന്നത്. തൃശൂർ കേരള പോലീസ് അക്കാദമിയിലെ നായ്ക്കൾക്കായുള്ള വിശ്രമ കേന്ദ്രമായ വിശ്രാന്തിയിലാണ് ഇനി ലേഖയുടെ വിശ്രമ ജീവിതം. ഞായറാഴ്ച ലേഖയെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. VVIPകളുടെ സുരക്ഷാ പരിശോധനകളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ വിഭാഗത്തിൽപ്പെട്ട ലാബ്രഡോർ ഇനം നായയാണ് ലേഖ. എറണാകുളത്തും സമീപ ജില്ലകളിലുമായി നടന്ന നിരവധി ബോംബ് പരിശോധനകളിലും മറ്റ് സുരക്ഷാ ദൌത്യങ്ങളിലും ലേഖയുടെ സേവനം ശ്രദ്ധേയമായിരുന്നു. 3 മാസം പ്രായമുള്ളപ്പോഴാണ് വൈറ്റില സ്വദേശിയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗമാകുന്നത്. ഹിൽപാലസിൽ K9 ഡോഗ് സ്ക്വാഡിൽ ക്യാമ്പിൽ നടന്ന വിരമിക്കൽ ചടങ്ങിൽ കൊച്ചി സിറ്റി DHQ കമാൻഡന്റ് V സുരേഷ് ബാബു ലേഖയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. K9 ഡോഗ് സ്ക്വാഡിലെ സഹപ്രവർത്തകരായ മറ്റ് സേനാ നായകൾ ലേഖയ്ക്ക് ഔദ്യോഗിക സല്യൂട്ട് നൽകി. ബ്രസീലിലെ ചൂരമീനിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI വ്യക്തമാക്കി. ഇന്ത്യൻ തീരങ്ങളിലെ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRI ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. കടലിലെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, മറ്റ് ജീവികളുടെ സാന്നിധ്യം എന്നിവയെ ആശ്രയിച്ചാണ് ഓരോ പ്രദേശത്തെയും മത്സ്യങ്ങളിൽ പരാദജീവികളുടെ സാന്നിധ്യം കാണുന്നത്. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRI അറിയിച്ചു. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ 5.0 ക്യാമ്പയിന്റെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നേതൃത്വം നൽകുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തുടർച്ചയായ 5-ാം വർഷമാണ് തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ M ജുനൈദ് ബുഷിരി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷിയാസ് MLA മുഖ്യ അതിഥിയായി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി

സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാല് ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: വയ്ക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി മെട്രോ ഇൻഫോ പാർക്ക് ലൈനിന് ആവശ്യമായ റെയിലുകളെത്തി. കലൂർ സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 11 km ലൈനിന് ആവശ്യമായ 44 km ട്രാക്ക് റെയിലുകളാണ് കൊച്ചിയിൽ എത്തിച്ചത്. ഛത്തീസ്ഗഡിലെ റായ്ഗഡിലുള്ള ജിൻഡൽ സ്റ്റീൽ ലിമിറ്റഡിലാണ് രാജ്യാന്തര ഗുണനിലവാരമുള്ള ഹെഡ് ഹാർഡൻഡ് റെയിലുകൾ നിർമ്മിച്ചത്. KMRL പ്രതിനിധികൾ, ജനറൽ കൺസൾട്ടന്റായ സിസ്ട്ര, പരിശോധനാ ഏജൻസിയായ റൈറ്റ്സ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണ ഗുണനിലവാര പരിശോധനകൾ പൂർത്തിയാക്കിയത്. ട്രാക്ക് നിർമ്മാണം ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ്. പ്രൈം റെയിൽ കമ്പനിയാണ് ട്രാക്ക് ഡിസൈൻ ചെയ്യുന്നത്. ട്രാക്ക് സ്ഥാപിക്കുന്നതിനുള്ള അലൈൻമെന്റ്, ഡിസൈനുകളും മുന്നൊരുക്കങ്ങളും പൂർത്തിയായതോടെ കൊച്ചി മെട്രോയുടെ 2-ാം പാതയുടെ നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് KMRL അറിയിച്ചു. തിരുവനന്തപുരം 5 തെങ്ങിൽ നിന്നും 10 km അകലെ അറബിക്കടലിൽ ആഴ്ന്നുപോയ വിമ്മനം എന്ന പുരാതന ഡച്ച് കപ്പലിന്റെ ശേഷിക്കുന്ന ഉരുക്കുപാളികളുടെ ഓരോ മടക്കിലും കടൽ ജൈവ വൈവിധ്യ ലോകം കണ്ടെത്തി. ഈ അത്ഭുത ലോകത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. വർണ്ണ മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും ജലജീവികളും ജലസസ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടത്. റൌണ്ട് ഗ്ലാസ് സസ്റ്റെയിനിൽ കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ എഴുതിയ ലേഖനവും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ ഉമീദ് മിസ്ട്രി പകർത്തിയ ചിത്രങ്ങളുമാണ് ഇവ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ തുറമുഖ പട്ടണമായിരുന്ന 5 തെങ്ങിൽ ധാരാളം വിദേശ കപ്പലുകൾ

വിലയിരുത്തിയിരുന്നു. ആംസ്റ്റർഡാമിൽ നിർമ്മിച്ച 42 മീറ്റർ നീളവും 1150 ടൺ വാഹകശേഷിയുമുള്ള വിമ്മനം കപ്പൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച് മുങ്ങിയത് 1752 ജനുവരിയിലാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അഞ്ചുതെങ്ങ് തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 45 മീറ്റർ ആഴത്തിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞു. കപ്പൽ തകരുമ്പോൾ അതിൽ 356 ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് ഡച്ച് രേഖകൾ പറയുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി സിയാൽ ശീതകാല സമയക്രമം നിലവിൽ വന്നു. ഒക്ടോബർ 26 മുതൽ 2027 മാർച്ച് 28 വരെയുള്ള ശീതകാല സമയക്രമത്തിലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ ശക്തമാക്കുന്ന പുതിയ സർവീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ബാങ്കോക്കിലേക്ക് സർവീസ് നടത്തുന്നത്. നിലവിലുള്ള സർവീസുകൾക്ക് പുറമെ 4 പ്രതിവാര സർവീസുകൾ കൂടി വരുന്നതോടെ ബാങ്കോക്കിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ വിപുലമാകും. 2026 വേനൽക്കാല ഷെഡ്യൂളിൽ ആഴ്ചയിൽ 1544 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. വിന്റർ ഷെഡ്യൂളിൽ ഇത് 1766 ഉയർന്നു. ഇതിൽ 881 സർവീസുകൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതും 885 സർവീസുകൾ കൊച്ചിയിലേക്ക് എത്തുന്നതുമാണ്. പാർക്ക് ചെയ്ത വിമാനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ ആധുനിക സംവിധാനവുമായി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം ശ്രദ്ധ നേടി. വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ അവയിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും സിയാൽ ചെയർമാനുമായ VD സതീശൻ സെപ്റ്റംബർ 24 നിർവഹിച്ചു. രാജ്യാന്തര ടെർമിനലിൽ 15.04 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. സാധാരണയായി വിമാനത്തിലെ എഞ്ചിനുകളോ ഓക്സിലറി പവർ യൂണിറ്റോ പ്രവർത്തിപ്പിച്ച് അതിലെ ഇന്ധനം ഉപയോഗിച്ചാണ് ഇത്തരം ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി കണ്ടെത്തുന്നത്. എന്നാൽ ഇത് വലിയ ഇന്ധന ചെലവിന് കാരണമാകുന്നു. ഇതിനു പകരം വിമാനത്തിന് ആവശ്യമായ വൈദ്യുതി പുറമേ നിന്ന് എത്തിക്കുകയാണ് BME ചെയ്യുന്നത്. വിമാനത്താവളത്തിലെ എയ്റോ ബ്രിഡ്ജിൽ ഘടിപ്പിച്ചിട്ടുള്ള BME വഴി പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളിലേക്ക് ആവശ്യമായ വൈദ്യുതിയും പ്രീകണ്ടീഷൻ ചെയ്ത എയറും നേരിട്ട് ലഭ്യമാക്കുന്നു. ഇതുവഴി വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ ഇന്ധന ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും വലിയ അളവിൽ കുറയ്ക്കാം. ആസ്റ്റർ മെഡിസിറ്റിക്കായി 10 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പദ്ധതി കമ്മീഷൻ ചെയ്ത് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ ശ്രദ്ധ നേടി. കൂടുതൽ സുസ്ഥിരവും ഊർജ്ജക്ഷമതയുള്ളതുമായ ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി ഓയിസ്റ്റർ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി. ഓയിസ്റ്റർ റിന്യൂവബിൾ വികസിപ്പിച്ച ഗ്രൌണ്ട് മൌണ്ടഡ് സോളാർ പ്രോജക്ട് കാസർഗോഡ് ഹോസ്ദുർഗിൽ അമ്പലത്തറയിലും സമീപ ഗ്രാമങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഉയർന്ന കാര്യക്ഷമതയുള്ള ബൈഫേഷ്യൽ സോളാർ മോഡ്യൂളുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഊർജ്ജ ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റാൻ ഇത് സഹായിക്കും. പദ്ധതിയിലൂടെ പ്രതിവർഷം 1.6 മുതൽ 1.75 കോടി യൂണിറ്റ് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആസ്റ്റർ മെഡിസിറ്റിയുടെ മൊത്തം ഊർജ്ജ ആവശ്യത്തിന്റെ 90%ത്തിലധികവും നിറവേറ്റാൻ കഴിയുന്നതാണ്. ആസ്റ്റർ ഗ്രൂപ്പിന് 26% ഇക്വിറ്റി പങ്കാളിത്തമുള്ള ഓയിസ്റ്റർ ഗ്രീൻ ഹൈബ്രിഡ് 2 പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് ഈ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം ഏകദേശം 20,000 മെട്രിക് ടൺ കാർബൺ പുറന്തള്ളൻ കുറയ്ക്കാൻ സാധിക്കും. വേനൽ കടുക്കുന്നതോടെ കുന്നത്തുനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പെരിയാർവാലി കനാലുകളുടെ ശുചീകരണവും അറ്റകുറ്റപ്പണികളും അടിയന്തരമായി പൂർത്തിയാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും. കോലഞ്ചേരിയിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് തീരുമാനം. കനാലുകളുടെ സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഘട്ടംഘട്ടമായി പ്രവൃത്തികൾ നടപ്പാക്കും. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ VP സജീന്ദ്രൻ MLA അധ്യക്ഷതയിൽ പെരിയാർവാലി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. കുന്നത്തുനാട്ടിൽ ഏകദേശം 200 കിലോമീറ്ററോളം കനാൽ ശൃംഖലയാണുള്ളത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണത്തിനായി ഇറിഗേഷൻ വകുപ്പിൽ നിന്നും 36 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണിത്. പാലത്തിൽ നിലവിലുള്ള ഷട്ടറുകൾ തകരാറിലായതിനെ തുടർന്ന് ഉപ്പുവെള്ളം കയറുകയും കുടിവെള്ള പമ്പിംഗ് വേനൽക്കാലത്ത് തടസ്സപ്പെടുന്ന അവസ്ഥയുമായിരുന്നു. ഇതിനായി മണൽ ബണ്ട് എല്ലാ വർഷവും 35 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള പാലത്തിന്റെ പുനരുദ്ധാരണത്തിനായി തുക അനുവദിച്ചത്. പാലത്തിനിടയിലെ സിവിൽ വിഭാഗത്തിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി നിലവിലുള്ള എല്ലാ ഷട്ടറുകളും മാറ്റി പുതിയത് നിർമ്മിക്കും. ഇതിനായി മെക്കാനിക്കൽ വിഭാഗവും സിവിൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും നടത്തേണ്ട എല്ലാ പ്രവൃത്തികൾക്കും ഉൾപ്പെടെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സാങ്കേതിക അനുമതി നൽകി എത്രയും വേഗം ഈ വേനൽക്കാലത്ത് തന്നെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി, ഇത് പൂർത്തിയായാൽ എല്ലാ വർഷവും ബണ്ട് നിർമ്മാണത്തിന് ചെലവാകുന്ന തുക ഒഴിവാക്കാനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും മാലിന്യം തള്ളൽ തടയാനുമായി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി

ഏലൂർ നഗരസഭ പ്രത്യേക ശുചീകരണ ദൌത്യം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി 16 മുതൽ പ്രതിദിനം 50 ശുചീകരണ തൊഴിലാളികളെയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങളും ഉപയോഗിച്ചാണ് ദൌത്യം മുന്നേറുന്നത്. ഇതുവരെ ശേഖരിച്ച 8 ടണ്ണോളം മാലിന്യം സുരക്ഷിത സംസ്കരണത്തിനായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ക്ലീൻ സിറ്റി മാനേജർ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക നഗരസഭാ ഫണ്ടിൽ നിന്നും വകയിരുത്തുന്നതിന് നഗരസഭാ കൗൺസിലിന്റെ മുൻകൂർ അനുമതി ലഭിച്ചിട്ടുണ്ട്. KSRTC ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപ സംഭാവന നൽകി അങ്കമാലി മൂക്കന്നൂർ സ്വദേശി ജോസ് രംഗത്ത് വന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് KSRTC ഒരു സ്വകാര്യ വ്യക്തി ബസ് വാങ്ങി നൽകുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ 40 ലക്ഷം രൂപയുടെ ചെക്ക് ജോസ് മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. ജോസിന്റെ തീരുമാനം മാതൃകാപരമാണെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ മണ്ഡലത്തിൽ ഹീമാൻ ഓട്ടോ റോബോ പാർക്ക് എന്ന കമ്പനി നടത്തുന്നയാളാണ് ഇദ്ദേഹം. താൻ നൽകുന്ന ബസ് അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയെ തെക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ റൂട്ട് വേണമെന്നും അദ്ദേഹം ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുൻപ് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക് KSRTC ഒരു ബസ് വാങ്ങാൻ തുക സംഭാവന ചെയ്തപ്പോൾ ഈ മാതൃക പിന്തുടരാൻ കൂടുതൽ പേർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ബസ്സുകൾ വാതിൽ തുറന്നിട്ട് ഓടിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ അപകടകരമായ ഡ്രൈവിംഗ് എന്ന നിലയിൽ കണക്കാക്കും. ഡ്രൈവറുടെ ലൈസൻസ് പോകും, ബസിന്റെ പെർമിറ്റും സസ്പെൻഡ് ചെയ്യും. നടപടികളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് വകുപ്പ്. വാതിൽ തുറന്നിട്ട് സഞ്ചരിക്കുന്ന ബസ്സുകളെ പിടികൂടാൻ പരിശോധനകളും ശക്തമാക്കും. വാതിലടയ്ക്കാതെ സഞ്ചരിച്ച സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് കുഞ്ഞിത്തൈ ചിലങ്ങര സോണിയുടെ ഭാര്യ വിൻഡുമോൾ മരിച്ച സംഭവമാണ് നടപടികൾ ശക്തമാക്കാൻ പ്രേരണയായത്. വാതിൽ തുറന്നിട്ട് ബസ് സർവീസ് നടത്തുന്നത് പിടിക്കപ്പെട്ടാൽ 250 രൂപ മാത്രമായിരുന്നു ഇതുവരെയുള്ള പിഴ. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ പൂർത്തിയാകാതെ കിടന്ന ഭാഗത്തെ മേൽത്തട്ട് കോൺക്രീറ്റിംഗ് പൂർത്തിയായി. അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള ദേശീയപാതയിലാണ് ഉയരപ്പാത നിർമ്മാണം പൂർത്തിയായത്. ഇതോടെ ഉയരപ്പാതയുടെ മുഴുവൻ ഭാഗത്തെയും കോൺക്രീറ്റിംഗ് അവസാനിച്ചു. 10 kV വൈദ്യുതി ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കാനുള്ള പ്രവൃത്തി വൈകിയത് ഈ ഭാഗത്തെ ഗർഡറുകൾ സ്ഥാപിക്കലും കോൺക്രീറ്റിംഗും വൈകാൻ കാരണമായി. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ നീളത്തിൽ 354 തൂണുകൾ നിർമ്മിച്ചിരിക്കുന്ന ഉയരപ്പാതയുടെ ആദ്യ റേഞ്ചിലെ മേൽത്തട്ട് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രവൃത്തികൾ ഇതോടെ പൂർത്തിയായി. കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ മറ്റ് ഭാഗങ്ങളിൽ ടാറിംഗ് ജോലികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. 12.75 കിലോമീറ്റർ നീളമുള്ള തുറവൂർ അരൂർ ഉയരപ്പാതയിൽ 9.5 കിലോമീറ്റർ ടാറിംഗ് പൂർത്തിയായി. ഇനി 4 കിലോമീറ്റർ മാത്രമാണ് ബാക്കി. അതിവേഗമാണ് മേൽപ്പാലത്തിൽ ടാറിംഗ് അടക്കമുള്ള അനുബന്ധ ജോലികൾ നടക്കുന്നത്. മുനമ്പം അഴീക്കോട് പാലത്തിന്റെ കായലിലെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകും എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കായലിലെ 12 ഗർഡറുകളിൽ 10 ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഗർഡർ കൂടി സ്ഥാപിക്കും. 1 മാസം കഴിഞ്ഞ് 12-ാമത്തെ ഗർഡർ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പാലത്തിന്റെ കായലിലെ പണി പൂർത്തിയാകും. തുടർന്ന് അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കും. മുനമ്പം കരയിൽ അപ്രോച്ച് റോഡിന്റെ 4 ഗർഡറുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി സ്ഥാപിച്ചാൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തും. കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി ഒക്ടോബർ അവസാനത്തോടെ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. 2025 പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും സാങ്കേതിക കാരണങ്ങളിൽ അത് നടപ്പിലായില്ല. തീരദേശ മേഖല ഏറെ പ്രതീക്ഷയോടെയാണ് മുനമ്പം അഴീക്കോട് പാലത്തെ കാത്തിരിക്കുന്നത്. അപ്രോച്ച് ഉൾപ്പെടെ 1123 മീറ്റർ നീളവും 15.7 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 2017 ഫെബ്രുവരി 8 വൈപ്പിൻ, കയ്പമംഗലം നിയമസഭാ മണ്ഡലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഫണ്ട് വകയിരുത്തിയത്. സംസ്ഥാനത്ത് 69 പാലങ്ങൾ നിർമ്മിക്കാൻ 2557 കോടി രൂപയാണ് കിഫ്ബി വകയിരുത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവ് മുനമ്പം അഴീക്കോട് പാലത്തിനാണ്. 160 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം പൂർത്തിയാകുന്നതോടെ നൂറ്റാണ്ടുകളായി ഇരുകരകളായി നിന്ന ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കും. ഇതോടെ മുനമ്പം ഹാർബറിൽ നിന്നുള്ള മത്സ്യങ്ങൾ വടക്കൻ മേഖലയിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിക്കാം. തൃശൂർ ജില്ലക്കാർക്ക് എളുപ്പം എറണാകുളത്തേക്കും എത്താനാകും. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വൈപ്പിൻ പള്ളിപ്പുറം റോഡ് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കും. ഇതുവഴി എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രയും വടക്കൻ ജില്ലകളിലേക്കും തിരിച്ചുമുള്ള യാത്രയും എളുപ്പമാകും. 5.5 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. അസം നൌഗ സ്വദേശി തൊരീബുൾ ഇസ്ലാമാണ് പിടിയിലായത്. പുല്ലുവഴി മനക്കപ്പടി ഭാഗത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലായിരുന്നു കച്ചവടം. അസമിൽ നിന്നാണ് ഹെറോയിൻ കൊണ്ടുവന്നിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു.
ഒഴിഞ്ഞ പറമ്പിൽ അനധികൃതമായി പാചകവാതക സിലിണ്ടറുകൾ കൂട്ടിവെച്ച് വിൽപ്പന നടത്തുന്ന കേന്ദ്രം കണ്ടെത്തി. പറവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് അനധികൃതമായി വിൽപ്പനയും വിതരണവും നടത്തിയിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകുന്ന 61 സിലിണ്ടറുകളും അവ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന 2 വാഹനങ്ങളും

പറവൂർ പോലീസ് പിടിച്ചെടുത്തു. കിഴക്കേപ്രം തെത്തിയാട്ടുകുടി റോഡ് വയലകത്ത് വി ആർ ജഗത്സിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുനമ്പം DYSP എസ് ജയകൃഷ്ണൻ ലഭിച്ച സന്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. പാചകവാതക സിലിണ്ടറുകൾ സൂക്ഷിക്കാനോ വിൽപ്പന നടത്തുന്നതിനോ ഉള്ള ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ ആസൂത്രിത കവർച്ച പതിവാക്കിയ 11 ഇതര സംസ്ഥാന സംഘത്തെ തൃശൂർ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള സംയുക്ത പോലീസ് സംഘം പിടികൂടി. കളമശ്ശേരിയിൽ നിന്ന് 5 തൃശൂരിൽ നിന്ന് ഒരാളും പിടിയിലായി. വിമാനമാർഗമാണ് പ്രതികൾ കേരളത്തിലെത്തിയത്. പ്രാദേശിക യാത്രകൾക്കായി ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം ഇരുചക്ര വാഹനങ്ങൾ എത്തിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഘത്തിന്റെ പ്രവർത്തനത്തിനായി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 2 വീതമുള്ള സംഘങ്ങളായാണ് ഇവർ കവർച്ചയ്ക്ക് UPയിൽ നിന്നെത്തുക. നിർമ്മാണം നടക്കുന്ന വീടുകൾ, ടെലിഫോൺ എക്സ്ചേഞ്ച് ബൂത്തുകൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. യൂണിഫോമും ഹെൽമറ്റും മറ്റും ധരിച്ചിരുന്നതിനാൽ തൊഴിലാളികളാണെന്നാണ് തോന്നിച്ചത്. ഇവരുടെ 4 ഇരുചക്ര വാഹനങ്ങളും കവർച്ച സാമഗ്രികളും പിടിച്ചെടുത്തു. എറണാകുളം റീജിയണിലെ കേന്ദ്രീയ വിദ്യാലയ സംഘടനയുടെ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 55 കേന്ദ്രീയ വിദ്യാലയ സംഘടന അഥവാ KVS പെൺകുട്ടികളുടെ ദേശീയ കായികമേളയ്ക്ക് സമാപനമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനികളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ പട്ടം പ്രിൻസിപ്പൽ R ഗിരിശങ്കരൻ തമ്പി മുഖ്യ അതിഥിയായിരുന്നു. മത്സര ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. ചെന്നൈ റീജിയൻ ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കിയത്. ജയ്പൂർ റീജിയൻ ആണ് റണ്ണേഴ്സ് അപ്പ്. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. കാഴ്ച നഷ്ടം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും പ്രതിരോധവും ബോധവൽക്കരണവും പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 30 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് വ്യക്തമായ ആരോഗ്യ നയവും ദീർഘകാല കാഴ്ചപ്പാടും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ പദ്ധതിയും പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി മൊബൈൽ പരിശോധനാ യൂണിറ്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 30 വാർഷിക ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന നേത്ര പരിശോധനാ പദ്ധതിയിൽ തുടർ പരിശോധനയോ ചികിത്സയോ വേണ്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌജന്യ ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി നേത്ര ആരോഗ്യ ബോധവൽക്കരണം നടത്തും. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സുരക്ഷിത ഉപയോഗം, കണ്ണുകളുടെ സംരക്ഷണം, ഒഴിവാക്കാനാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ തടയൽ എന്നിവ ഇതിന്റെ ഭാഗമാകും. 89 ഗോതുരത്ത് വള്ളംകളിയിൽ ഗരുഡനും പമ്പാവാസനും ജേതാക്കളായി. ഇരുട്ടുകുത്തി വള്ളങ്ങൾ മാറ്റുരച്ച വള്ളംകളിയിൽ എ ഗ്രേഡ് ഫൈനലിൽ ഈതലിൻ ദിലിൻ കല്ലുങ്കൽ ക്യാപ്റ്റനായ, താന്തോണിത്തുരുത്ത് ബോട്ട് ക്ലബ് കൊച്ചിൻ ടൗൺ തുഴഞ്ഞ ഗരുഡൻ ചാത്തേടം ക്രിസ്തുരാജ ബോട്ട് ക്ലബിന്റെ താണിയനെയാണ് പരാജയപ്പെടുത്തിയത്. ബി ഗ്രേഡ് ഫൈനലിൽ മഞ്ഞലക്കാട് ബോട്ട് ക്ലബിന്റെ ചെറിയ പണ്ഡിതനെയാണ് ഹരീഷ് ഇല്ലിക്കൽ ക്യാപ്റ്റനായ BBC ഇല്ലിക്കലിന്റെ പമ്പാവാസൻ തോൽപ്പിച്ചത്. കടൽവാത്തുരുത്ത് ഹോളിക്രോസ് പള്ളിയിലെ വിശുദ്ധ കുരിശിന്റെ തിരുനാളിന്റെ ഭാഗമായി ഗോതുരുത്ത് ദ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗോതുരുത്ത് വള്ളംകളിൽ 50 പൂർത്തിയാക്കിയ താണിയൻ ദ ഗ്രേറ്റ് വള്ളത്തെ ആദരിച്ചു. ഉപഹാരം മുഖ്യമന്ത്രിയിൽ നിന്ന് വള്ളത്തിന്റെ ഉടമകളായ ജോസി വെയിൽസ് താണിയത്ത്, ആൽബിൻ താണിയത്ത് എന്നിവർ ചേർന്നേറ്റുവാങ്ങി. SC പ്രസിഡന്റ് ബെഞ്ചമിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി തൊഴിൽ വകുപ്പ് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്ന ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രം മേയർ VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും മേയർ വാഗ്ദാനം ചെയ്തു. ഓൺലൈൻ ഭക്ഷ്യവിതരണം, ഇ കൊമേഴ്സ്, റൈഡ് ഹെയിലിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗിഗ് തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ സുരക്ഷിതമായ വിശ്രമ സൌകര്യവും അടിസ്ഥാന ക്ഷേമ സൌകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക. കസേരകൾ, ശുചിമുറി, വൈഫൈ, ചാർജിംഗ് സൌകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി ജീവനക്കാരെയും തൊഴിൽ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 8 വൈകിട്ട് 3 വൈകിട്ട് 3 രാത്രി 10 രണ്ട് ഷിഫ്റ്റുകളിലായാണ് വിശ്രമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരള ഫാഷൻ ലീഗ് സീസൺ 12 ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ അരങ്ങേറി. ഫാഷൻ ലീഗ് സ്ഥാപകനും CEO ഫാഷൻ പ്രൊഡ്യൂസറുമായ അബിൽ ദേവിന്റെ നേതൃത്വത്തിലാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 സൂപ്പർ മോഡലുകളാണ് റാമ്പിൽ ഡിസൈനർ വസ്ത്രങ്ങളുമായി ചുവടുവെച്ചത്. സെലിബ്രിറ്റി മോഡലുകളായി ബോളിവുഡ് താരം മീനാക്ഷി ദീക്ഷിത്, അഭിനേതാക്കളായ അപർണ ബാലമുരളി, ആർഷ ചാന്ദിനി ബൈജു, പ്രാചി തെഹ്ലൻ, ആർക്കിടെക്ടും നടിയുമായ വേദലക്ഷ്മി, ആര്യൻ കാത്ത്, ഗിസല്ല തക്രാൽ, ഡോൺ മിഖായൽ എന്നിവർ റാമ്പിലെത്തി.
ബ്രസീൽ ഇതിഹാസ താരങ്ങളായ റൊണാൾഡീഞ്ഞോയും റിവോൾഡോയും ഉൾപ്പെടുന്ന ബ്രസീൽ ലെജൻസും IM വിജയൻ നയിക്കുന്ന ഇന്ത്യ ഓൾസ്റ്റാർസ് ടീമും തമ്മിൽ കൊച്ചിയിൽ നടന്ന പ്രദർശന മത്സരത്തിൽ ബ്രസീൽ വിജയം നേടി. ഇന്ത്യക്ക്

എതിരെ 4-3 ബ്രസീലിന്റെ വിജയം. ഹാട്രിക് നേടിയ ഫെർണാണ്ടിനോയുടെയും ഒരു ഗോളടിച്ച ഇതിഹാസ താരം റൊണാൾഡിനോയുടെയും മികവിലായിരുന്നു ബ്രസീലിന്റെ ജയം. ഇന്ത്യക്കായി മലയാളി താരം സി കെ വിനീത് 2 ഗോളടിച്ചു. അഷിൻ ബിശ്വാസ് 1 ഗോൾ നേടി. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബ്രസീലിന്റെ തിരിച്ചുവരവ്. ഇരു ടീമുകളും തമ്മിലുള്ള റിട്ടേൺ ഓഫ് ദ ടൈറ്റൻസ് പ്രദർശന മത്സര പരമ്പരയിലെ 2 മത്സരമായിരുന്നു ഇത്. ചെന്നൈയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്രസീൽ 2-1 ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 23 ബ്രസീൽ ലെജൻഡ്സ് ഇന്ത്യ ഓൾസ്റ്റേഴ്സ് ഫുട്ബോൾ മത്സരം നടന്നത്. ബ്രസീൽ ഫുട്ബോൾ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമായി നടത്തുന്ന പ്രദർശന മത്സരത്തോടനുബന്ധിച്ച് നടത്തിയ ബൈക്ക് റാലി ആലുവയിൽ വ്യവസായി ബോബി ചെമ്മണൂർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണയേകിയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നെറ്റോ ബാബു, ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ സി കെ വിനീത്, മുഹമ്മദ് റാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 500+ പേർ പങ്കെടുത്ത റാലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിച്ചു. ബൈക്ക് റാലിയിൽ പങ്കെടുത്തവർക്ക് ഫുട്ബോൾ മത്സരത്തിന്റെ സൌജന്യ ടിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ജലഗതാഗത വകുപ്പ് നടത്തിയിരുന്ന ബോട്ട് സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതോടെ ഫോർട്ട് കൊച്ചിയിൽ 100+ യാത്രക്കാരാണ് ദുരിതത്തിലായത്. വർഷങ്ങൾക്ക് മുൻപ് ദിവസം 60+ ട്രിപ്പുകളാണ് ഈ റൂട്ടിലുണ്ടായിരുന്നത്. 4 ബോട്ടുകൾ ഇവിടേക്ക് മാത്രം സർവീസ് നടത്തിയിരുന്നു. ഇതുകൂടാതെ വൈപ്പിനിലേക്കുള്ള ബോട്ടുകളും ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു. 2 ട്രിപ്പുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചതായി യാത്രക്കാർ പരാതിപ്പെടുന്നു. ഇപ്പോൾ ആകെ ട്രിപ്പുകൾ 25 താഴെ മാത്രമാണ്. നേരത്തെ ഓരോ 15 കൂടുമ്പോഴും ബോട്ടുണ്ടായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി 1000+ സാധാരണക്കാരാണ് ബോട്ടുകളെ ആശ്രയിച്ചു വരുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ നഗരത്തിലെത്താമെന്നതാണ് ബോട്ട് സർവീസിന്റെ പ്രത്യേകത. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇപ്പോഴും യാത്രാകൂലി വെറും 6 മാത്രമാണ്. ബസ് യാത്രയ്ക്ക് ചാർജ് 23 റോഡ് മാർഗമാണ് യാത്രയെങ്കിൽ നഗരത്തിലെത്താൻ 1 വേണം. ബോട്ടിന്റെ യാത്രാസമയം വെറും 20 ന്യായമായ രീതിയിൽ ബോട്ട് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് യാത്രക്കാർക്ക് എതിർപ്പില്ലെന്നും അത് ചെയ്യാതിരുന്നത് അധികൃതരുടെ പിടിപ്പുകേടാണെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. സർവീസ് കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് പശ്ചിമ കൊച്ചി പാസഞ്ചേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം നിർമ്മിക്കുന്ന പുതിയ വാട്ടർ മെട്രോ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഹൈക്കോടതി ടെർമിനൽ കഴിഞ്ഞാൽ വാട്ടർ മെട്രോ ശൃംഖലയിലെ ഏറ്റവും വലിയ ടെർമിനലാണിത്. 32 കോടി ചെലവ് വരുന്ന ടെർമിനൽ 1 പൂർത്തിയാകും. പരമ്പരാഗത കേരളീയ വാസ്തുശില്പ രീതിയിലായിരിക്കും രൂപകൽപ്പന. ഓരോ നിലയിലും 9000 വീതം 2 18000 വിസ്തീർണം. കെട്ടിടത്തിന്റെ 1 പൂർണ്ണമായും വാണിജ്യ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കും. 45 ആഴത്തിൽ 600 വ്യാസമുള്ള ആകെ 72 പൈലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കൂൾ ഹോം ബിൽഡേഴ്സാണ് നിർമ്മാണം നടത്തുന്നത്. കിഡ്കോയാണ് ഡിസൈൻ കൺസൾട്ടന്റ്. ടെർമിനൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി എന്നിവിടങ്ങളിലേക്ക് എറണാകുളം ടെർമിനലിൽ നിന്ന് നേരിട്ട് സർവീസ് നടത്താൻ കഴിയും. 2 ഫ്ലോട്ടിംഗ് ജെട്ടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ബോട്ടുകൾക്കുള്ള ചാർജിംഗ് പോയിന്റുകൾ, ഫ്യൂവലിംഗ് സ്റ്റേഷൻ എന്നിവ ഇവിടെ സജ്ജീകരിക്കും. പുതിയ ബോട്ടുകളുടെ ആവശ്യകത മുൻനിർത്തി 15 ബോട്ടുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നീണ്ട 11 വിശ്വസ്തവും സ്തുത്യർഹവുമായ സേവനത്തിന് ശേഷം കൊച്ചി സിറ്റി പോലീസിലെ സ്നിഫർ ഡോഗ് ലേഖ ഔദ്യോഗികമായി വിരമിച്ചു. പ്രായാധിക്യത്തെ തുടർന്ന് ഹിൽപാലസിലെ K9 ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിച്ച ബോബി എന്ന് വിളിപ്പേരുള്ള ലേഖയ്ക്ക് സ്നേഹാദരങ്ങളോടെയാണ് യാത്രാമംഗളങ്ങൾ നേർന്നത്. തൃശൂർ കേരള പോലീസ് അക്കാദമിയിലെ നായ്ക്കൾക്കായുള്ള വിശ്രമകേന്ദ്രമായ വിശ്രാന്തിയിലാണ് ഇനി ലേഖയുടെ വിശ്രമ ജീവിതം. ഞായറാഴ്ച ലേഖയെ തൃശൂരിലേക്ക് കൊണ്ടുപോയി. VVIP സുരക്ഷാ പരിശോധനകളിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ വിഭാഗത്തിൽപ്പെട്ട ലാബ്രഡോർ ഇനം നായയാണ് ലേഖ. എറണാകുളത്തും സമീപ ജില്ലകളിലുമായി നടന്ന നിരവധി ബോംബ് പരിശോധനകളിലും മറ്റ് സുരക്ഷാ ദൌത്യങ്ങളിലും ലേഖയുടെ സേവനം ശ്രദ്ധേയമായിരുന്നു. 3 പ്രായമുള്ളപ്പോഴാണ് വൈറ്റില സ്വദേശിയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗമാകുന്നത്. ഹിൽപാലസിൽ K9 ഡോഗ് സ്ക്വാഡിൽ ക്യാമ്പിൽ നടന്ന വിരമിക്കൽ ചടങ്ങിൽ കൊച്ചി സിറ്റി DHQ കമാൻഡന്റ് V സുരേഷ് ബാബു ലേഖയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. K9 ഡോഗ് സ്ക്വാഡിലെ സഹപ്രവർത്തകരായ മറ്റ് സേനാ നായകൾ ലേഖയ്ക്ക് ഔദ്യോഗിക സല്യൂട്ട് നൽകി. ബ്രസീലിലെ ചൂരമീനിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI വ്യക്തമാക്കി. ഇന്ത്യൻ തീരങ്ങളിലെ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRI ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. കടലിലെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, മറ്റ് ജീവികളുടെ സാന്നിധ്യം എന്നിവയെ ആശ്രയിച്ചാണ് ഓരോ പ്രദേശത്തെയും മത്സ്യങ്ങളിൽ പരാദജീവികളുടെ സാന്നിധ്യം കാണുന്നത്. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ചുപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRI അറിയിച്ചു.
അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച്

സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ 5.0 ക്യാമ്പയിന്റെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നേതൃത്വം നൽകുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തുടർച്ചയായ 5 വർഷമാണ് തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ എം ജുനൈദ് ബുഷിരി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഷിയാസ് എംഎൽഎ മുഖ്യ അതിഥിയായി.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: सुनो अफसाना जिंदगी के कच्चे रंगों की पक्की कहानी
1: प्रस्तोत अनघा रामचंद्रन निया सारा सजु റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന എന്ന പരിപാടിയിൽ ഇന്ന് ഹരിശങ്കർ ബർസായിയുടെ രസകരമായ കഥ ഭീഡേ ഓർ ഭീഡിയെ കേൾക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആളുകൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുകയും അധികാരത്തിലിരിക്കുന്നവർ അവരെ മുതലെടുക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തേക്ക് ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനഘ രാമചന്ദ്രൻ, ഒപ്പം ചേരുന്നു നിയ സാറ സജു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അലങ്കാരങ്ങൾ നമ്മൾ പഠിച്ചു, അതിനുശേഷം ഗീതമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 ഗീതങ്ങൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മലഹരി രാഗത്തിലുള്ള 3 ഗീതവും മോഹനരാഗത്തിലുള്ള വരവീണ എന്ന ഗീതവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ഗീതമായ കല്യാണം

രാഗത്തിലുള്ള അടുത്ത ഗീതമാണ് നമ്മൾ പഠിക്കുന്നത്. കല്യാണി രാഗവും തിസ്രജാതി ത്രിപുട താളവുമാണ് താളത്തിലുള്ള ഗീതമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കല്യാണിയുടെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാക്കളി നിഷാദം എന്നിവയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് ശുദ്ധ മധ്യമമാണ്, സരിഗമ എന്ന ശുദ്ധമധ്യമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഗീതത്തിൽ പ്രതിമധ്യമം സരിഗമ, അതായത് വലിയ മധ്യമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് നമുക്ക് ആരംഭിക്കാം.

0: എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ കർണാടക സംഗീത പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്നാമറിൻ, അശ്വതി, പല്ലവിയാൻ, പവിത്ര. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കല്യാണി രാഗത്തിലുള്ള ഗീതം.
1: സരിഗമ
0: പ്രതിമധ്യമാണ്. ഒന്നുകൂടെ പാടൂ.
1: സരിഗമ
0: പഞ്ചമത്തോട് വളരെ ചേർന്ന മധ്യമമാണ് പ്രതിമധ്യമം.

കല്യാണി രാഗം സമ്പൂർണ്ണ രാഗമാണ്, അതായത് എല്ലാ സ്വരങ്ങളും ഉണ്ട്. 65-ാമത്തെ മേളകർത്ത രാഗമാണ് കല്യാണി. ഗീതത്തിലേക്ക് നമുക്ക് കടക്കാം. തിസ്ര ജാതി ത്രിപുടതാളം, ഒരടിയിൽ ഒരു സ്വരമാണ് വരുന്നത്.

കർണാടക സംഗീതത്തിലെ ഗീതം എന്ന പാഠ്യവിഭാഗത്തിലെ അഞ്ചാമത്തെ ഗീതമായ കല്യാണ ഗീതമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ ആദ്യമായി പ്രതിമധ്യമം എന്ന സ്വരം ഇന്ന് പഠിച്ചു. കല്യാണ രാഗത്തിന് പ്രതിമധ്യമമാണ് സ്വരം. ഇത്രയും നാൾ നമ്മൾ പഠിച്ചിരുന്നത് വരിശകളൊക്കെ പാടാൻ ശുദ്ധമധ്യമമായിട്ടാണ് പഠിച്ചിരുന്നത്. ഇന്ന് പ്രതിമധ്യമം നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ശുദ്ധസാവേരി ഗീതം നമ്മൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്റെ സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: പോലെ പൂമുഖത്തൊരു കാവടിയാട്ടം,
1: സുന്ദരം സുരഭിലും സുഖലാളനം, എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സൗഖ്യം പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് വൈറ്റമിൻ ഡി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഒന്നാം ഭാഗമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കുമൊക്കെ മറുപടി നൽകുന്നത് എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വിഭാഗത്തിലെ പ്രൊഫസറും വൈറ്റമിൻ ഡിയെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്ന അനി തോമസ് തോട്ടൻ മിസ്സാണ്. മിസ്സിനെ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ വൈറ്റമിൻ ഡി ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് നമ്മൾ എടുക്കുന്നു, അപ്പം അത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ചിലപ്പം എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു മാസത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും ഡോക്ടർ പറയുക. അപ്പം അത് നിർത്തേണ്ട ഒരു സമയവും ഈ പറഞ്ഞ പോലെ നമുക്കത് എങ്ങനെ കൺസൾട്ടേഷൻ തന്നെ വെച്ചിട്ടല്ലേ നമ്മളത് ഫോളോ ചെയ്യുക?
1: അതെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റമിൻ ഡി എന്ന് പറയുന്നത് പല ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ അതിൻ്റെ ഡോസേജസ് അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ്. അതുകൊണ്ട് ഡോക്ടേഴ്സും മിക്കവാറും അത് നോക്കിയിട്ടായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഒരു പർട്ടിക്കുലർ റെജിമിൻ തന്ന് കാണും. ഇപ്പോൾ ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ല ഒരാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇന്ന ഡോസേജിൻ്റെ ടാബ്ലറ്റ് കഴിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ചെന്ന് കണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞാൽ മിക്കവാറും അവരും കണ്ടിന്യൂ ചെയ്യാൻ പറയൂ. ഇനി സപ്ലിമെൻറ്റേഷൻ തന്നെ രണ്ട് തരമുണ്ട്. ഫാർമസ്യൂട്ടിക്കലായിട്ട് കിട്ടുന്ന സപ്ലിമെൻസ് ഉണ്ട്, അതല്ലാതെ ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ് 7C കോഡ് ലിവർ ഓയിൽ, ചെറിയ മീൻ ഗുളിക എന്ന് പറയുന്നത്. അത് മീൻ ഗുളികയാണ്, നമ്മൾ സോസസിലും പറയുന്നുണ്ട്. അത് അതിനകത്ത് വിറ്റമിൻ ഡിയുടെ അളവ് നമ്മൾ ഒരു മീൻ കഴിക്കുന്നതെന്നല്ല, എന്നാലും ഒരു ഹൈപ്പർ അല്ലെങ്കിൽ ടോക്സിസിറ്റി ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവ്. ഒരു ദിവസം ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. അപ്പൊ ഈ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ടോക്സിസിറ്റി ഇഷ്യൂ വരിക. അപ്പൊ അങ്ങനെയുള്ളതിന് വലിയ വിഷയം വരില്ല. വൺ പെർട്ടിക്കുലർ ക്യാപ്സ്യൂൾ പെർ ഡേ കഴിച്ചാലും പ്രശ്നം വരില്ല. പക്ഷെ ഇതിനൊരു ടോക്സിസിറ്റി സാധ്യതയുള്ളതാണ് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഓർക്കണം.
0: ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രമേ സപ്ലിമെന്റ്സ് എടുക്കാവൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫിഷ് ലിവർ ഓയിലിന്റെ അത് ആണെങ്കിലും നമ്മൾ ഡോക്ടറിനെ സമീപിച്ച് കഴിക്കേണ്ടത്.
1: മിക്കവാറും അങ്ങനെ വരുന്ന ക്യാപ്സ്യൂൾസിന് അവരൊരു പെർട്ടിക്കുലർ ഡോസേജ് അതിൽ എഴുതി കാണും. ഇപ്പം സസ്റ്റനൻസ് ലെവലിൽ മാത്രമേ അതിൽ ഡോസേജസ് ഉണ്ടാവുള്ളൂ. എക്സസ് വരുന്ന കേസസ്, കാരണം അവർക്കും അത് റിസ്ക് ആണ്. കമ്പനിക്ക് ഇന്നത് കഴിച്ചു കഴിഞ്ഞ് ടോക്സിസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പം മാത്രമല്ല അത് ആ സപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് ഫോമിന് വ്യത്യാസമുണ്ട്. മീനകത്തുള്ള ഓയിലിന്റെ ഫോമിലായിരിക്കും അതിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാലും എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ഗൂഗിൾ ചെയ്യും, നമുക്ക് ഭയങ്കര ഇൻഫർമേഷൻ ഉള്ളവരാണ്, നമ്മൾ ആരോടും ചോദിക്കണ്ട എന്ന് വിചാരിക്കും. ഇൻ ദ റീസൺ ഫ്യൂച്ചർ കുറെ അങ്ങനത്തെ കേസസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫേറ്റൽ ആയിട്ടുള്ള കോൺസിക്വൻസസ്. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ സപ്ലിമെന്റേഷൻസ് വരുമ്പോൾ, ഇപ്പൊ നിങ്ങൾ മീൻ കഴിച്ചോ അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എന്താ വെച്ചാല് ശരീരം തന്നെ അതിനെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും. സപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അത് അതേ ഫോമിൽ കൊടുക്കണം. അപ്പൊ അത് അങ്ങനെ തന്നെ ബോഡി

0: അസിമിലേറ്റ് ചെയ്യും.
1: അതാണ് അതിന്റെ
0: വ്യത്യാസം.
2: എന്റെ പേര് ഗീത, ഞാൻ എറണാകുളത്ത് നിന്നാണ്. എനിക്കുള്ള സംശയം എന്ന് വെച്ചാല് വിറ്റാമിൻ ഡി നമുക്ക് ഈ സൂര്യപ്രകാശത്തിൽ നിന്നും പിന്നെ സപ്ലിമെന്ററി ആയിട്ട് കഴിക്കുന്ന ടാബ്ലറ്റിൽ നിന്നും അല്ലാതെ ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുമോ?
1: ഗീതയാണ് എറണാകുളത്ത് നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള സംശയം ആയിരിക്കും, ഒരുപാട് പേര് മനസ്സിൽ കൊണ്ടുനടക്കുന്നതായിരിക്കും. അതായത് നമ്മൾ സപ്ലിമെന്റ്സും സൂര്യപ്രകാശവും അല്ലാതെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കിട്ടും എന്നുള്ളത്.
0: മെയിൻ വിറ്റമിൻ ഡി സോഴ്സസ് ഫാറ്റ് സോലിയബിൾ വിറ്റമിൻ ആയതുകൊണ്ട് തന്നെ ആനിമൽ സോഴ്സസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ആനിമൽസിലും സ്കിന്നിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഈ കൺവേർഷൻ നടക്കുന്നുണ്ട്. ഫിഷസിൽ അവരുടെ ഓയിലിനകത്ത് ഇതിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഏറ്റവും മേജർ സോഴ്സസ്. എഗ്ഗ്, മിൽക്ക്, ഫിഷസ്, ഓയിലി ഫിഷസ്, നമ്മളുടെ ചാള്, മത്തിയും ഒക്കെ
1: അതിലൊക്കെ ഒമേഗ 3 ഉള്ള, അങ്ങനെയുണ്ടോ?
0: ഒമേഗ 3 അതിന്റെ ഫാറ്റിന്റെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇതിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും.
1: മത്സ്യങ്ങളിലും ഉണ്ട്,
0: എല്ലാ മത്സ്യത്തിലും ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ചെറുമീനുകള്, ഓയിലി ആയിട്ടുള്ള ഫിഷസിലാണ്. ഓയിലി ഫിഷസ് നമ്മുടെ അയിലയും മത്തിയൊക്കെ ഏറ്റവും നല്ല സോഴ്സസ് തന്നെയാണ്. പിന്നെ കോഡ് ലിവർ കിട്ടുന്ന ഷാർക്കിന്റെ കോഡ് ലിവർ അതില്, അങ്ങനെ കോഡ് ലിവറിനകത്തും ഇതിന്റെ പ്രസൻസ് ഉണ്ട്. എഗ്ഗ്, മിൽക്ക്, ലിവേഴ്സ്, ഓർഗൻ മീറ്റ്സില് ഏറ്റവും കൂടുതൽ ലിവറിൽ, നമ്മുടെ ശരീരത്തിലും ലിവറിലാണ് ഫൈനൽ ആക്റ്റീവ് ഫോം കൺവേർഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ആനിമൽസിലും അതുണ്ട്. അപ്പൊ ഇതൊക്കെ മേജർ സോഴ്സസ് ആണ്. ഇനി പ്ലാന്റ് സോഴ്സ്, അതിനകത്ത് കാണുന്നത് കോൾ കാൽസിഫറോൾ എന്ന് പറയുന്ന ഒരു ഫോമാണ്, D3 എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്ലാന്റ് സോഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്നതായോണ്ട് ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ളത് മഷ്റൂംസിലാണ്. പക്ഷെ അതിനകത്ത് കാണുന്നതും എർഗോ കോൾ കാൽസിഫറോൾ എന്ന് പറഞ്ഞ ഒരു ഫോം, അത് D2, അത് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടതാണ് ബോഡിയിൽ. പക്ഷെ എന്നാലും അതൊരു സോഴ്സാണ്. ഇനി വെയില് കുറച്ച് അധികം മഷ്റൂംസ് നമ്മള് മേടിച്ചിട്ട് ഒന്ന് വെയിലത്ത് വെച്ചാലും കുറച്ച് ബെനിഫിറ്റ്സ് കാണിക്കാറുണ്ട്. ചില റിസർച്ചസ് അങ്ങനെയും കാണിക്കുന്നുണ്ട്.
1: അതെ.
0: പിന്നെ ആയിക്കൂടി ഒരു ഇത് വരുന്നത് വെച്ചാൽ എഗ്ഗും മിൽക്കും ഒക്കെ ഈ ആനിമൽസ് ഏത് തരം എൻവയൺമെന്റിലാണ് ജീവിച്ചത് അതും ഇതിന്റെ വിറ്റമിൻ ഡി കണ്ടന്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ബ്രോയിലറായിട്ട് വളർത്തുന്ന കൂട്ടിനകത്താണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ക്ലോസ്ഡ് എൻവയൺമെന്റിലാണെങ്കിൽ അതിനെ
1: ബിസിനസ് പർപ്പസിന് വേണ്ടി
0: മാത്രമാകുമ്പോൾ പലപ്പോഴും അതിനെ ബാധിക്കാറുണ്ട്. എന്നാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ അവരുടെ ശരീരത്തിലും ഉണ്ടാവുന്നത് കൊണ്ട് ഇതിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ഈ ഓർഗൻ മീറ്റ്സ്, ആനിമൽസ്, പിന്നെ ഫിഷ്, ഫിഷിന്റെ ഓയിൽസ്, എക്സ്പെഷ്യലി ഓയിൽ പാർട്ട് കൺസ്യൂം ചെയ്യുമ്പോഴായിരിക്കും ഉണ്ടാവുക. പിന്നെ മഷ്റൂംസ്, ഇതാണ് ഏറ്റവും നല്ല സോഴ്സസ് എന്ന് പറയാ.
1: അപ്പം വെജ് പ്രിഫർ ചെയ്യുന്നവർക്ക് അധികം ഓപ്ഷൻസ്,
0: മിൽക്ക് കഴിക്കുന്നവരാണെങ്കിൽ മിൽക്ക് ഉണ്ട്, മഷ്റൂംസ് ഉണ്ടെങ്കിൽ മഷ്റൂംസ് ഉണ്ട്, ആക്റ്റീവ് ഫോം വരുന്നത് ആനിമൽ സോഴ്സസിലാണ് മാത്രം. അങ്ങനെയുള്ളവർക്ക് വെയില് കൊള്ളുക, ഞാൻ പറഞ്ഞല്ലോ ഒരു 80-90% വെയിലിൽ തന്നെയാണ് കിട്ടണത്. ബാക്കി മാത്രമാണ് ഇപ്പൊ നമ്മള് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഇപ്പൊ ധാരാളം അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലുള്ള ഓയിൽസ്, അതുപോലെ തന്നെ റൈസിന്റെ പ്രോഡക്ട്സ്, ജ്യൂസസ്, ഇപ്പൊ ടീ, കോഫി, എല്ലാത്തിലും തന്നെ ഫോർട്ടിഫിക്കേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഉള്ള ഫുഡ്സും അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ വെജിറ്റേറിയൻസിന് ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിൽസ് അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക്, വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ജ്യൂസസിനകത്ത് വിറ്റമിൻ ഡി ഫോർട്ടിഫൈ ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫാറ്റ് സോലിബിൾ വിറ്റമിൻ ആയതുകൊണ്ട് അതിനെ സോലിബിലൈസ് ചെയ്യാനുള്ള ഫാറ്റും കൂടി നമ്മൾ കൂടെ കൊടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അത് കയറുക. പിന്നെ ജനറൽ മാർക്കറ്റിൽ ഫോർട്ടിഫൈ ചെയ്ത് കിട്ടുന്നതിൽ വളരെ കുറവളവിലെ വിറ്റമിൻ ഡി ഉണ്ടാവുള്ളൂ, കാരണം അവർക്ക് ടോക്സിസിറ്റി നോക്കേണ്ടതുകൊണ്ട്. അങ്ങനൊരു കേസ് വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഇപ്പം മാം പറഞ്ഞല്ലോ സൂര്യപ്രകാശം തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ടൈമും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മളിപ്പം റേഡിയോയിലാണെങ്കിൽ തന്നെ നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മളും ഇതേപോലെ കാര്യങ്ങൾ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട് ജനങ്ങൾക്കായിട്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ഇപ്പം മഴയ്ക്കായിരുന്നു പണ്ട് റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം അലേർട്ടുകൾ വന്നു തുടങ്ങി, ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്തൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു തീവ്രതയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇതേപോലെ അലേർട്ടുകൾ പറയാൻ തുടങ്ങി. അപ്പം ഈവൻ ഞാൻ തന്നെ ഇതിൽ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിൽ കൊള്ളാൻ പാടില്ല, എല്ലാവരും അകത്ത് തന്നെ ഇരിക്കണം, നിങ്ങൾ ആ സമയത്ത്

0: പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ 3 മണിക്ക് ശേഷം വൈകുന്നേരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ഇത് നമുക്ക് വരാതെയും ആവുന്നുണ്ടല്ലോ അല്ലേ.
1: ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിറ്റമിൻ ഡി നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് റിസർവ്സ് ഫാറ്റ് സോലബിളും കൂടി ആയതുകൊണ്ട് ഇത് ബോഡിയിൽ റിസർവ്സ് കീപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വെയിൽ കൊണ്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും വെയിൽ കൊണ്ടാൽ ഡെഫിഷ്യൻസിയിലേക്ക് ഒരു കാരണവശാലും കടക്കില്ല. ഇപ്പൊ നമുക്ക് 6 മാസത്തോളം മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ, ബാക്കി 6 മാസം കൊള്ളുന്ന വെയിൽ മതിയാവും സസ്റ്റെയിൻ ചെയ്യാൻ. ഈ പറഞ്ഞ സിംറ്റംസിലേക്ക് കടക്കുന്ന ഇൻസഫിഷ്യൻസിയിലേക്ക് വരാതിരിക്കാൻ ആ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ 11-3 തന്നെ കൊള്ളാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുക. ടൈം അപ്പോൾ കുറച്ചും കൂടി അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു മാത്രം, ബോഡി മാക്സിമം ട്രൈ ചെയ്യും അതിനെ അബ്സോർബ് ചെയ്യാൻ. ഇപ്പം ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി അങ്ങനെ ഒരു മിറക്കിളാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ശരീരം റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ പാലിനിലെ വേരിയേഷൻ വരികയാണ്. കാരണം കുഞ്ഞ് നേരത്തെ പോയി എന്നുള്ളത് ശരീരത്തിന് അറിയാം. എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരം ഇറ്റ്സ് നോട്ട് എ മെഷീൻ,
0: പ്രകൃതി പോലെ തന്നെ,
1: അതെ നേച്ചറാണ് അത്. അതുകൊണ്ടാണല്ലോ നമ്മള് നേച്ചറിനെ അമ്മ എന്ന് വിളിക്കുന്നത്. ശരീരത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടാൽ സൈക്കിൾസും ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമ്മള് പറ്റുന്ന പോലെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസഫിഷ്യൻസി ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ്സിൽ പുറത്ത് നിൽക്കണ്ട, ഒരിക്കലും നിൽക്കരുത്. അപ്പൊ നമുക്ക് സൺബേൺസ് ഉണ്ടാവും, ചിലവർക്ക് അത് വളരെ സിവിയർ ആയിട്ട് ക്യാൻസേഴ്സും ഉണ്ടാവാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും അതിന്റെ എക്സ്ട്രീം ചിന്തിക്കേണ്ടതെന്നില്ല. നമുക്ക് പറ്റുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് കൊള്ളാതിരിക്കുക. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാമല്ലോ, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുട്ടു പൊള്ളുന്ന വെയിൽ,
0: അങ്ങനെ
1: ഇറങ്ങരുത്. നമ്മുടെ സ്കിന്നിന് തരാവുന്ന പ്രൊട്ടക്ഷനിലും അപ്പുറമാണ്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ സ്കിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതിനാണല്ലോ നമ്മൾ പ്രൈമറി ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ധാരാളം സർവീസസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് റേഡിയോയിലൂടെയും ന്യൂസിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും യു വി റേഡിയേഷൻ എത്രമാത്രം ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
0: അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാം.
1: അതെ അതെ. ഇപ്പൊ നല്ല മഴയുള്ള സമയമാണെങ്കിൽ ക്ലൗഡ്സ് എല്ലാം ഈ പറയുന്ന യു വി റേഡിയേഷൻസിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തുപോയി നിന്നിട്ടും പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടാനില്ല. അപ്പൊ ഭയങ്കര വിന്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിലും ഫോഗ് ഉള്ള സ്ഥലങ്ങളിലും എക്സസീവ് പൊല്യൂഷൻ ഉള്ള കേസസിൽ, ഇതിലെല്ലാത്തിലും നമ്മൾ ആ പുറത്തുപോയി നിന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഈ ആംഗിളിലേക്ക് നമുക്ക് സ്കിന്നിലേക്ക് അത് എത്തുന്നില്ല. അപ്പൊ പറ്റുന്നത് പോലെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയില് ചൂട് നമുക്ക് പൊള്ളുന്ന ചൂട് ഫീൽ ചെയ്യാത്ത സമയത്ത്. അപ്പൊ മിക്കവാറും ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, 12 മണി നേരത്തെ ആര് പുറത്തുപോയി നിൽക്കും? അപ്പം 12 മണിക്ക് തന്നെ വെയിൽ കൊള്ളണമെന്നില്ല, 11 തൊട്ട് 3 മണി വരെ സമയമുണ്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പുറത്ത് ബൗണ്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പൊ നമ്മൾ ചെടി നനയ്ക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് പുറത്ത് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് അറിയാതെ തന്നെ
0: കണ്ടിക്കൊള്ളൂ.
1: പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലവർക്ക് ഇപ്പൊ കുറച്ച് ലൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് വരെയൊക്കെ കൊണ്ടാൽ മതിയായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് വേണമെങ്കിൽ കയറി വരാം. കുറച്ചും കൂടി ഡാർക്ക് സ്കിന്നിന് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ മെലാനിന്റെ കണ്ടന്റ് കൊണ്ടാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ മെലാനിന്റെ ലെയറ് ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ ആണ്. നമ്മൾ പുറത്തുനിന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒബീസിറ്റിയുടെ കേസിൽ ഫാറ്റിന്റെ ഒരു ലെയർ വരുമ്പം ഈ എന്താ പറയാ, യു വി റേസിന് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു ലിമിറ്റേഷൻ വരും. അതുപോലെ തന്നെയാണ് മെലാനിനും. അപ്പൊ അങ്ങനെ കുറച്ച് വണ്ണുള്ളവർ അല്ലെങ്കിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉള്ളവര്, അതുപോലെ തന്നെ മെലാനിൻ കണ്ടന്റ് ഓൾറെഡി സ്കിന്നിൽ കുറച്ച് അധികം ഉള്ളവര് കുറച്ചും കൂടി നേരം വെയിൽ കൊള്ളേണ്ടി വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11-3 എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആംഗിള് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺവേർഷൻ നടക്കുകയുള്ളൂ. അപ്പൊ അതിന് ടൈമിനും നമുക്കൊരു ഒരു വ്യത്യാസം വരുത്താം. 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെയിലത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി നിൽക്കുകയല്ല,
0: ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട്
1: നിൽക്കുകയാണെങ്കിൽ അതിന് വലിയൊരു വ്യത്യാസം വരുത്തും. പിന്നെ ഫുള്ളി കവേർഡ് ആണെങ്കിൽ, അതായത് നമ്മള് ഫുൾ സ്ലീവ് ഇട്ട് ഒരു ഒരു പാർട്ട് പോലും എക്സ്പോസ്ഡ് അല്ലെങ്കിൽ, അങ്ങനത്തെ കേസസും ധാരാളം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പബ്ലിക്കിൽ വേണമെന്നില്ലല്ലോ, നമുക്ക് വീടിനകത്ത് നല്ലൊരു ഒരു ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ടെറസിലോ എങ്ങാനും വെയിൽ കൊള്ളാവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നാലും, വീട്ടിലുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞാലും

0: മതി, അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലും വെയില് കൊള്ളുന്നത് പോലെ, അവരുടെ സ്കിൻ കുറച്ചെങ്കിലും പോർഷൻ എക്സ്പോസ്ഡ് ആയി കൊള്ളുന്നത് പോലെ ഒന്ന് ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് വരുത്തിയാൽ ഇതിനെല്ലാം നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പൊ ടൈം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പുറത്തുനിന്ന് ഇപ്പൊ ഗവൺമെന്റിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രീംസ് ഹീറ്റ് വേവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ദിവസങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക, അവോയ്ഡ് ചെയ്യുക, ജുഡീഷ്യസ് ആയിട്ട് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ,
1: നമ്മുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള മാം, നമ്മളിപ്പോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നവരാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് പുറത്തിറങ്ങുമ്പോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്, അത് ഈ വൈറ്റമിൻ ഡി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ആഗിരണം ചെയ്യുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ച ഇതേ സംശയം തന്നെ നമുക്ക് സോളി, എറണാകുളത്ത് നിന്ന് സോളി ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടിട്ട് മാമിന്റെ ആൻസറിലേക്ക് പോവാം.
2: എന്റെ പേര് സോളി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എനിക്കൊരു സംശയമുണ്ട്. സൺസ്ക്രീനിന്റെ ഉപയോഗം, വസ്ത്രധാരണം, ഭൂമിശാസ്ത്രം തുടങ്ങി ജീവിതശൈലി ഘടകങ്ങൾ വിറ്റാമിൻ ഡിയുടെ അളവുകളെ എങ്ങനെ സ്വാധീനിക്കും?
0: ചില ഫാക്ടേഴ്സ് വിറ്റമിൻ ഡിയുടെ കൺവേർഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സിൽ മെയിൻലി വരുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം. ഒന്ന്, ഒബീസിറ്റി ഞാൻ പറഞ്ഞു, ഏജ് ഒരു ഫാക്ടറാണ്. മെലാനിൻ കണ്ടന്റ് ഓഫ് ദ സ്കിൻ ഒരു ഫാക്ടറാണ്, കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലോതിങ് ലാറ്റിറ്റ്യൂഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇക്വേറ്ററിനടുത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അതിൽ നിന്ന് മാറി വരുന്നതനുസരിച്ച് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹില്ലിന്റെ മുകളിലാണെങ്കിലൊക്കെ, മലയുടെ മുകളിലാക്കിയാണെങ്കിൽ അതിന് വ്യത്യാസം വരും. പിന്നെ വരുന്നതാണ് ഈ സൺസ്ക്രീൻ യൂസേജ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസേഴ്സും ഒക്കെ അധികം കൂടുതൽ പ്രിവലന്റ് ആവുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളതെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസേജ്. പല സ്റ്റഡീസും കാണിക്കുന്ന ഒരു 90% ആൾക്കാർ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു 40% ആൾക്കാരെ അത് പ്രോപ്പർലി യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് രാവിലെ ലോഷൻ പരത്തുന്ന പോലെ പരത്തിയിറങ്ങും, പിന്നെ അത് റീഅപ്ലൈ ചെയ്യുക എന്നുള്ളൊരു
1: കാര്യം ചെയ്യാറില്ല.
0: അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഇതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. എന്തെങ്കിലും ഒരു 10-15 വെയിൽ കൊണ്ടാൽ ആ വെയിൽ നമുക്ക് മതിയാവും. ഇനി അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ SPF 30 മുകളിലുള്ളവരൊക്കെ ആണെങ്കിൽ ലോഷൻ യൂസ് ചെയ്യുമ്പം അതിന്റെ അർത്ഥം 95% UV rays അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോഴും ഒരു 5% വിൻഡോ ഉണ്ട്. അപ്പൊ റീഅപ്ലൈയും കൂടി ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ ഇഫക്റ്റിലേക്ക് കൊണ്ടുവരാറില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ചില സ്റ്റഡീസിൽ നമ്മൾ കണ്ടത് ഈ റീആപ്ലിക്കേഷൻ കുറവാണ്, അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റ് കുറവാണ്. പക്ഷെ ശരിക്കും സൺസ്ക്രീൻ അതേപോലെ തന്നെ 4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തിക് ഡോസേജസിൽ നല്ല ലെയർ ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ
1: മാത്രം ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ,
0: പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. മെയിൻലി അവർ പറയുന്ന തന്നെയാണ് UV blocking ആണ്, അൾട്രാവയലറ്റ് ബ്ലോക്കിംഗ് ആണ് ഈ പറയുന്ന സൺസ്ക്രീൻസ്. പക്ഷെ ആവശ്യമില്ലെങ്കിൽ, അതായത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര സെൻസിറ്റീവ് അല്ല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുടയോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എവിടെയെങ്കിലും ഒരിത്തിരി എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ വിറ്റമിൻ ഡി കൺവേർഷൻ അത് ഹെൽപ്പ് ചെയ്യും. അതെപ്പോഴും ഒരു ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞപ്പം അതിന്റെ കൂടെ പറയുന്നൊരു ഇത് കാര്യമാണ്, നമ്മളിപ്പോ ഗ്ലാസിനകത്ത് കാറിനകത്തിരുന്ന് വെയിൽ കൊള്ളുമല്ലോ, അത് നമുക്ക് ഗുണം ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഗ്ലാസ്സിൽ അടിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ ഹീറ്റ് ഉള്ളിലേക്ക് കയറുമെങ്കിലും ഈ വേവ് ലെങ്തിലല്ല നമ്മുടെ സ്കിന്നിനെ ടച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കാറിന്റെ വിൻഡോയിലൂടെ വരുന്ന വെയിൽ കൊണ്ടു, ഞാൻ ഇന്ന് ആവശ്യത്തിന് വെയിൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യില്ല.
1: ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
3: എന്റെ പേര് സിന്ധു, ഞാൻ വൈറ്റിലിൽ നിന്നാണ് വരുന്നത്. ഈ വിറ്റാമിൻ ഡിയെ കുറിച്ചുള്ള എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കാൽസ്യം ആഗിരണം ചെയ്യുന്നതിലും അസ്ഥികളുടെ ആരോഗ്യത്തിലും വിറ്റാമിൻ ഡി എന്ത് പങ്കാണ് വഹിക്കുന്നത്?
1: വൈറ്റിലിൽ നിന്ന് സിന്ധുവാണ് ചോദിച്ചിരിക്കുന്നത്.
0: കാൽഷ്യമിന്റെ അബ്സോർപ്ഷന് വിറ്റമിൻ ഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ നമ്മൾ കാൽഷ്യം കഴിക്കുന്നുണ്ടെങ്കിലും അത് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ 15% മാത്രമേ കാൽഷ്യം അബ്സോർപ്ഷൻ ബോഡിയിൽ നടക്കുന്നുള്ളൂ. അതല്ല, വിറ്റമിൻ ഡിയും കൂടെ കാൽഷ്യത്തിന്റെ കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ 30-40% വരെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യയിലും ഒക്കെ ഈ കാൽഷ്യത്തിന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന ഈ വിറ്റമിൻ ഡിയാണ്. വിറ്റമിൻ ഡിയുടെ കുറവ് വരുന്നത് കൊണ്ട് ഈ പറയുന്ന കാൽഷ്യം അബ്സോർപ്ഷനും കുറയുന്നു, മസിലിന്റെയും ബോണിന്റെ ഒക്കെ സ്ട്രെങ്തിനെ അത് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ബേസിക്കലി റെഗുലേഷൻ ആണ് വിറ്റമിൻ ഡി ചെയ്യുന്നത്. വിറ്റമിൻ ഡി കാൽഷ്യം ധാരാളം കഴിച്ചു, പക്ഷെ വിറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേഷൻ നടക്കില്ല, അത് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ കാൽഷ്യം നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റിനും

0: ബോൺസിന്റെ ഫോർമേഷൻ ഒക്കെ ആവശ്യമുള്ളൊരു മിനറലാണ്. അപ്പം ഈ മിനറലിന്റെ കൂടെ ഈ വിറ്റമിൻ ഡിയും കൂടി ചെന്നില്ലെങ്കിൽ അതിനെ ബാധിക്കും, റെഗുലേഷനെ തന്നെ ബാധിക്കും, അബ്സോർപ്ഷനെ ബാധിക്കും. ഈ പറയുന്ന സിസ്റ്റത്തിലൊക്കെ അതിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും, അസുഖങ്ങളിലേക്ക് അത് കടക്കുകയും ചെയ്യും.
1: അപ്പൊ മാം, നമ്മള് സിംപ്റ്റംസിന്റെ കൂട്ടത്തില് നമ്മളെ മാനസികാരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് ഏറ്റവും കൂടുതലായിട്ട് വിഷമിക്കുന്നതും പല മരണങ്ങളിലേക്ക് നയിക്കുന്നതും ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ മെന്റൽ ഹെൽത്ത് ആണ് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. നമ്മളാണെങ്കിൽ പോലും ഒരുപാട് പ്രോഗ്രാംസ് അവയർനെസ്സിന് വേണ്ടി റേഡിയോയിൽ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ഒരു ബോധവൽക്കരണം കൂടെ ഇപ്പം നമ്മുടെ ഒരു ടോക്കിലൂടെ കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ മറവി എന്നൊരു സംഭവം ഇതിൽ വരുമോ? നമ്മൾ മറവി രോഗം എന്നൊക്കെ പറയണ ഒരു കാര്യം ഇതിലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: മറവി രോഗം, ഡിപ്രഷൻ, ഇതൊക്കെ കുറച്ച് രണ്ട് തരത്തിലിത് സൈക്കോളജിക്കലായിട്ടും സൈക്യാട്രിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആയിട്ടും ഉണ്ടാവാവുന്നതാണ്. അപ്പൊ അതിന്റെ ഡയഗ്നോസിസ് എപ്പോഴും ഒരു ഡോക്ടർ പറയേണ്ടതായിട്ട്
1: വേണം.
0: അതെ അതെ, എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല.
1: വൈറ്റമിൻ ഡി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ ആയിരിക്കുമല്ലോ.
0: അതെ, മിക്കവാറും പല സ്റ്റഡീസിലും കാണിക്കുന്ന അനുസരിച്ച് ഈ പറയുന്ന പോലെ മൂഡ് സ്വിങ്സ്, ഡിപ്രഷന്, ഇതിന്റെയൊക്കെ ഒരു ഒരു ഫാക്ടർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. എനിക്കത് റിസർച്ചിലൂടെ കണ്ടിട്ടുള്ള ഒരു ഫൈൻഡിംഗ് ആയിട്ട് എനിക്ക് അറിയുള്ളൂ, കേസ് സ്റ്റഡീസ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും കാണാറുണ്ട്, ഒരു ഒരു മെയിൻ സിംറ്റം ആയിട്ട് പലപ്പോഴും സിഗ്നൽ ചെയ്യുന്ന, നമ്മൾ റിക്കറ്റ്സ് ഓസ്റ്റിമുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം ഡെഫിഷ്യൻ്റ് ആയി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് ശരീരത്തിൽ, ഫിസിയോളജിക്കലി വ്യത്യാസം വരുമ്പോഴാണ് റിക്കറ്റ്സ് ഓസ്റ്റിമുലേഷൻ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. പക്ഷെ എല്ലാ സിസ്റ്റത്തിലും ഈ വിറ്റമിൻ ഡിയുടെ ഒരു റോൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്ട്സ് പലപ്പോഴും ഇതുപോലത്തെ സബ് ക്ലിനിക്കലായിട്ടുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ട് നേരത്തെ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സിംറ്റം തന്നെയാണ് ഈ പറയുന്ന മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, മെയിൻലി ജോയിന്റ് പെയിൻസ്, മസിൽ പെയിൻസ്,
1: അതിന്റെ കൂടെയാണ് ഇതും വരിക.
0: അതിന്റെ കൂടെയാണ് ഇതും വരിക. അപ്പൊ നമുക്ക് എന്തുകൊണ്ട്
1: സ്വാഭാവികമായിട്ടും
0: ഉണ്ടാവും. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് അറിയാൻ വേറെ നിവൃത്തിയില്ല. ഒരു ഡോക്ടറെ ചെന്ന് കാണുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കോൺസിക്വൻസും കൂടിയാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയിലേക്കും ധാരാളം ഇതിലേക്ക്, ഞാൻ പറഞ്ഞ ഒരു പ്രോ ഹോർമോൺ ആണ് കൊളസ്ട്രോളിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രൊഡക്ഷനും അതിന്റെ അളവും ഒക്കെ ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അതിന് വിറ്റമിൻ ഡിയും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. മിക്കവാറും ഇങ്ങനത്തെ കേസസിലെല്ലാം ഡോക്ടേഴ്സ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നായിരിക്കും വിറ്റമിൻ ഡി. ഇപ്പൊ ഡിപ്രഷൻ ആവട്ടെ, മൂഡ് സ്വിങ്സ് ആവട്ടെ, PCOS ആവട്ടെ, മെറ്റബോളിക് സിൻഡ്രോം, ഒബേസിറ്റി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, ഈ കേസസിലെല്ലാം തന്നെ ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറയുന്ന ടെസ്റ്റുകളിൽ മിക്കവാറും ഇപ്പം ഇടം കണ്ടുപിടിച്ചിട്ടുണ്ട് വിറ്റമിൻ ഡി. അതിൽ രണ്ട് ടെസ്റ്റുകളാണ് ഉള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് സിറം 25 വിറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ആണ്. അത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിലും എക്സ്പെൻസീവ് ആണ്. 125 ആണ് ആക്റ്റീവ് ഫോം. പക്ഷെ വേറെ റീനൽ പ്രോബ്ലംസോ ലിവറിന്റെ പ്രോബ്ലംസോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ 125 ഓട്ടോമാറ്റിക്കലി ബോഡിയിലേക്ക് കൺവേർഷൻ നടന്നോളും. 25 നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ആവശ്യത്തിനുള്ള അളവുണ്ടോ എന്ന്. 25 സിറം വിറ്റമിൻ ഡി, അതിന്റെയാണ് നമ്മൾ നേരത്തെ അളവൊക്കെ പറഞ്ഞത്.
1: ബ്ലഡ് ടെസ്റ്റ് ആണോ?
0: ബ്ലഡ് ടെസ്റ്റ് ആണ്, ബ്ലഡ് ടെസ്റ്റ് ആണ്. അതെ അതെ, അത് ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന എത്ര കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ കുറവ് കാരണം ഈ പറയുന്ന കണ്ടീഷൻസ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഡോക്ടറിന് പറയാം. ഇപ്പൊ വേറെ ഏത് അസുഖത്തിനേക്കാളും ഒരു സപ്ലിമെന്റേഷൻ കഴിച്ചാലോ, നന്നായിട്ടൊന്ന് വെയിൽ കൊണ്ടാലോ മാറാവുന്ന, മാറ്റിയെടുക്കാവുന്ന ഒരു ഹെൽത്ത് ഇംപ്ലിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ റിസർച്ച് സ്ത്രീകളിലാണ് കൂടുതലും. അപ്പൊ അവരിലാണ് ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ കൂടുതൽ എഫക്ട് ചെയ്ത് കാണുന്നത്. പുരുഷന്മാരിൽ ഇതില്ല എന്നല്ല, പക്ഷെ അവര് കുറച്ചും കൂടിയും ചിലപ്പോൾ പുറത്തു പോകുന്നുണ്ടാവായിരിക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ, പുരുഷന്മാരിൽ ഉണ്ട്, പോപ്പുലേഷൻ മൊത്തത്തിൽ നോക്കിയാലും പെർസെന്റേജ് കൂടുതലാണ്. പക്ഷെ വിമനിൽ ഉണ്ടാവാൻ എന്റെ സ്റ്റഡിയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ഈ പറയുന്ന ടൈം വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാറ്റ് നമ്മളൊരു മെയിൻ വില്ലൻ ആയിട്ടാണ് കാണുന്നത്. ഫാറ്റിന് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ട് ബോഡിയിൽ. ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ഒക്കെ ഈസ്ട്രജനും ഒക്കെ ആവശ്യമുള്ളതാണ്. എക്സസ് ആവുമ്പോഴാണ് അത് പ്രശ്നമാവുക. അപ്പം ഞാൻ ഈ സെഷൻ എടുക്കുന്നത് കൊണ്ട് ധാരാളം ഫാറ്റ് കഴിച്ചോളൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്,
1: ആവശ്യത്തിന് വേണം എന്നുള്ളത്,
0: ആവശ്യത്തിന് വേണ്ടതാണ്. അപ്പം എല്ലാം തന്നെ

0: സ്കിം ചെയ്ത് കളയുന്ന ഒരു പ്രാക്ടീസ് പലരും അത് ഒരു അതൊരു ഒരു കണ്ടീഷനാണ് ആക്ച്വലി. അത് പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. ആവശ്യത്തിനുള്ള അളവിൽ കഴിക്കേണ്ടതാണ്, അല്ലെങ്കിലും ഈ പറയുന്ന പോലെ ഫാറ്റ് സോലിബിൾ വിറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
1: ശരിക്കും പറഞ്ഞ എല്ലാം നോക്കിയും കണ്ടും നമ്മളതൊരു അവെയറായിട്ട് വേണ്ടതുപോലെ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പം നമ്മൾ ആക്ച്വലി ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ഒരു ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ മാം എടുത്തത് സ്ത്രീകളുടെ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അങ്ങനത്തെ കാര്യങ്ങളാണ് മാമിൻ്റെ സ്റ്റഡീസിൽ വന്നത്. അപ്പം തന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളും നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നേരത്തെ ചോദിക്കാൻ വന്നതായിരുന്നു പുരുഷന്മാരിൽ ഇങ്ങനെ അത് ചോദിക്കാനിരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടോ അവര് ഇൻടേക്ക് ചെയ്യുന്ന? അങ്ങനെ ഡിഫറൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെയല്ലേ?
0: ഫാമിലീസിൽ എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന, ഇപ്പം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടാവാം, ഉണ്ടാവുകയില്ല. പക്ഷെ ജനറലി അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല.
1: കൂടുതലും
0: എല്ലാവരും ഒരേപോലെ കഴിക്കുന്നവരായിരിക്കാം. പക്ഷെ അതല്ലാതെ വേറെ ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ബോഡിയിൽ. സ്ത്രീകളുടെ ബോഡിയിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ഉള്ളത്.
1: പ്രോ
0: ഹോർമോൺ, അതെ, അപ്പൊ ഒരു പ്രോ ഹോർമോൺ കുറയാന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ തനി പറഞ്ഞ പോലെ എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരുടെയും കാര്യം നോക്കി വൈകുന്നേരം ആവുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നത് ചിലപ്പം അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കാം. അതിനൊരു കാരണം ഇതും ആയിരിക്കാം. അപ്പൊ നമ്മള് പണ്ടുണ്ടായിരുന്ന പോലെ കുറച്ചെങ്കിലും ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ, അന്ന് ശ്രദ്ധയിൽക്കാളും കൂടുതല് നമ്മൾ നേച്ചറായിട്ട് കുറച്ചും കൂടി അടുത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ഇത് നമ്മൾ അറിയാതെ തന്നെ കിട്ടിയിരുന്നു. നമ്മൾ എപ്പോ അതിൽ നിന്നും അകന്നു പോകുന്നു. കുട്ടികളുടെ കേസിലും ധാരാളം സ്റ്റഡീസ് ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ചെയ്ത സ്റ്റഡീസിൽ കുട്ടികളിൽ, സ്കൂൾ കുട്ടികളിൽ ചെയ്തതില് ധാരാളം ഡെഫിഷ്യൻസി കാണുന്നു. കുട്ടികൾ പറയുമ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്, അവർക്ക് അതിന്റെ പ്രശ്നം വരേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ ആക്ടിവിറ്റീസ് മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ, കളികൾ തന്നെ ഇൻഡോർ ആയി തുടങ്ങി. ഫുട്ബോളും ബാസ്കറ്റ്ബോളും ക്രിക്കറ്റും
1: അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം പോവുക എന്നുള്ളതാ. പണ്ടൊക്കെ വെച്ചാൽ എല്ലാരും സ്കൂൾ വിട്ട് വന്ന ഒരു ചായം കുടിച്ച ഒരു ഓട്ടാണ് ഗ്രൗണ്ടിലേക്ക്
0: പോവാത്തുള്ളൊരു ഇമ്മ്യൂണിറ്റി വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും പുറത്തു പോവാത്ത ഒരാള് പെട്ടെന്ന് ഒരു ദിവസം പുറത്തു പോയാൽ തുമ്മലും ജലദോഷം വരും. അപ്പൊ അത് അത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈലില് വരേണ്ട.
1: അതിലും മാറിയില്ല, സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ജോലിക്ക് പോവുകയും ചെയ്യുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡ്രെയിൻ ഔട്ട് ആവും മൊത്തത്തില്.
0: അതെ, ഈ ജോലിക്ക് പോകുന്നവര് ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടു മൂന്ന് ദിവസമെങ്കിലും ആ സമയത്ത് കുറച്ചെങ്കിലും ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് ശരീരത്തിന് ഒരു ഗുണമുള്ള എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റാർവേഷൻ വന്നാൽ, ഒരു ഡെഫിഷ്യൻസി വന്നാൽ ബോഡി തന്നെ അതിനെ മാനേജ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് ഉള്ള പോലെ പറ്റുന്ന പോലെ ഒരു 10 മിനിറ്റ് എങ്കിലും അവയിൽ തിന്നാൽ ശരീരം
1: നിൽക്കും.
0: അത് ബോഡി ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, അറ്റം വരെ അവർ ട്രൈ ചെയ്യും.
1: അവസാനമാണ്
0: നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ജോലിക്ക് പോകുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ പഞ്ചിങ് ചെയ്ത് വൈകുന്നേരം പഞ്ച് ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനൊരു ഒരു ഒരു ലിമിറ്റേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അത് ചെയ്തേ പറ്റും. പറ്റുന്നത് പോലെ ഒരു സൺഡേ ഉണ്ടെങ്കിലോ ഒരു ഡേ ഓഫ് ഉണ്ടെങ്കിലോ ആ ടൈമെങ്കിലും ഈ ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനൊരു ഒരു സ്പേസ് അതെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ധാരാളം പേര് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഡയബറ്റീസും ഒബീസിറ്റിയും കാർഡിയോവാസ്കുലർ കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ വളരെ മുമ്പോട്ടായതുകൊണ്ട് തന്നെ പലവരും ഇപ്പൊ അവെയറാണ്. പലവരും ഇപ്പൊ ജിംസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എങ്കിലും ഇങ്ങനത്തെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. അതിനെപ്പറ്റിയും കൂടി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസി ലെവലിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ഇനി ഒരു നിവൃത്തി ഇല്ലാന്നാണെങ്കിൽ സപ്ലിമെന്റേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഡോക്ടറെ കാണുക, ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്, എനിക്ക് പറ്റില്ല, വേലൊരു കാരണവശാലും പറ്റില്ല, അല്ലെങ്കിൽ അലർജീസ് ഉള്ളവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സപ്ലിമെന്റേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഇതെല്ലാം അറിയാതെ കണ്ണടച്ചിരുന്നാൽ അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. പല അസുഖങ്ങളിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ കറക്ഷൻസ് വരുത്തിയാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ നമുക്ക് ധാരാളം അവോയ്ഡ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ മാം, നമ്മൾ ഇത്രയും നേരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് മറ്റസുഖങ്ങളുണ്ട്, മറ്റ് ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അതുവഴി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്.
0: അപ്പൊ അങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരം തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട്

0: ആ സൈക്കിളിൽ ഏതെങ്കിലും ഒക്കെ ഒരു എവിടെയെങ്കിലും ഒക്കെ ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺവേർഷനെ അത് ബാധിക്കും. അപ്പൊ അതിൽ അങ്ങനെ വരുന്ന കുറച്ച് ഡിസീസസ് ആണ് ഇപ്പൊ സീലിയക് സ്പ്രൂ എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, എൻ സ്റ്റേജ് ലിവർ ഡിസീസസ്. അപ്പൊ ബോഡിയിൽ വിറ്റമിൻ ഡി ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ആവില്ല. അപ്പം എൻ സ്റ്റേജ് ലിവർ ഡിസീസസ്, സൺലൈറ്റ് പറ്റാത്ത കേസസ്, അലർജീസ് ഒക്കെ, സൺ അലർജീസ് ഉള്ള കേസസ്, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ക്യാൻസേഴ്സിന്റെ ട്രീറ്റ്മെന്റ്, ചില കീമോ മെഡിസിൻസ് ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ഫാക്ടേഴ്സും ഒക്കെ ഓൾറെഡി അവർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അവരിൽ കാണാം. അപ്പം അങ്ങനെയുള്ള കേസസിൽ മിക്കവാറും അങ്ങനത്തെ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നവർക്കും മെഡിക്കേഷൻസ് ഉള്ളവർക്കും ഒക്കെ മിക്കവാറും വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ അതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നതായിരുന്നു. കാരണം ബോഡിയിലെ കൺവേർഷനെ അത് ബാധിച്ചിട്ടുണ്ട്. നോർമൽ കൺവേർഷൻ പോസിബിൾ ആയിരിക്കില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ മാം. വൈറ്റമിൻ ഡി എന്നുള്ള ഒരു ഓൾറൗണ്ടർ ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും, അപ്പൊ അതനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ അത് കൺസ്യൂം ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കള് ചോദിച്ച ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ പറയേണ്ടത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് തന്നത് സെയിന്റ് തെരേസസ് കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളായ കൃഷ്ണശ്രീയും ഫാത്തിമയും ആണ്. അവരാണ് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ശ്രോതാക്കൾ എടുത്തുപോയി, ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ആണ് അവര് എടുത്തു തന്നത്. അപ്പൊ അവരെയും കൂടി സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്രയും നേരം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് അനി തോമസ് തോട്ടൻ മിസ്സാണ്. വൈറ്റമിൻ ഡിയുടെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു റിസർച്ച് നടത്തുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. മാമിന് എന്തെങ്കിലും അവസാനം പറയാനുണ്ടോ?
0: താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. റിസർച്ച് വിറ്റമിൻ ഡിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇതിനെപ്പറ്റി പലവർക്കും അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ഇൻഫർമേഷൻ കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പം ഇതൊക്കെ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ധാരാളം ഈ പറഞ്ഞ ഡെയിലി ലൈഫിൽ അവർ സഫർ ചെയ്യുന്നതിന് കുറെ മാറ്റം വരുത്താൻ പറ്റും. സോ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ആക്ച്വലി കമ്മ്യൂണിറ്റി റേഡിയോയിൽ തന്ന അവയർനെസ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കും റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആൾക്കാരിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരണം എന്നുള്ളത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും.
0: സോ ഹോപ്പ് ഐ വാസ് ഹെൽപ്ഫുൾ ലൈക്ക് ദാറ്റ്.
1: താങ്ക് യു സോ മച്ച് മാം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കഥായനം പരിപാടിയിൽ ഇന്ന് കേൾക്കാം നിതിൻ കുമാർ ജെ എഴുതിയ ചെറുകഥ ജോനാഥന്റെ പകൽ കാഴ്ചകൾ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കിള്ളിമല. അവിടെ കുന്നിൻ ചെരുവിലെ പൂന്തോട്ടത്തിനിടയിലൂടെ കുറച്ചു ദൂരം നടന്നാൽ ഓടിട്ട ഒരു രണ്ടുമുറി വീട് കാണാം. ചിത്രശലഭങ്ങളും തുമ്പികളും പാറിപ്പറക്കുന്ന ഒരു പറുദീസ. ജൂനിയയും മുത്തശ്ശനായ ജോനാഥനും മാത്രമാണ് അവിടെ താമസം. കാഴ്ചയില്ലാത്ത ജൂനിയയ്ക്ക് ആകെയുള്ള കൂട്ടുകാരാണ് ഈ തുമ്പികളും ചിത്രശലഭങ്ങളും. കുന്നിൻ ചെരുവിന് പടിഞ്ഞാറ് മാറിയൊരു തടാകമുണ്ട്. അവിടെ നിന്നും മീൻ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് മുത്തശ്ശൻ ചെറുമകളെ വളർത്തുന്നത്. കാൽനടയായി 3 കിലോമീറ്റർ നടന്നാൽ പട്ടണമായി.

അവിടേക്കാണ് മുത്തച്ഛൻ മീനുമായി പോകുന്നത്. കുട്ടയും തലയിൽ താങ്ങി കാൽനടയായി വേണം പട്ടണത്തിലേക്ക് പോകാൻ. വണ്ടികളുള്ള നാടാണ്, പക്ഷേ വണ്ടിയിൽ മൂന്ന് മല ചുറ്റി വേണം പട്ടണത്തിലെത്താൻ. അതിലും പല മടങ്ങ് സമയലാഭമാണ് കാൽനടയാത്ര. ഇടവഴികളും പുൽമേടുകളും ചെറു അരുവികളും ഇറക്കവും കയറ്റവും കയറി ചെറു പട്ടണത്തിന്റെ കവാടത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പാണ്. ആളുകൾ മീനും തേടി വരുന്നതുവരെയൊരു കാത്തിരിപ്പ്. ജൂനിയയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ജാനറ്റ് മരിച്ചു. കൃത്യമായി പറഞ്ഞാൽ അവളുടെ അഞ്ചാം പിറന്നാളിന്റെ തലേദിവസം. മലയിടിഞ്ഞ് വീണതാണ്. കനത്ത മഴയത്ത് ആടുകളുമായി കുന്നിൻ മുകളിലേക്ക് പോയതാണ്. ജൂനിയയുടെ കരച്ചിൽ നിർത്താതെയായപ്പോൾ ജാനറ്റ് മകളെയും കൂടെ കൂട്ടി. അന്നാകെയുള്ള വരുമാനം ആടുകൾ മാത്രമായിരുന്നു. തങ്ങൾ പട്ടിണി കിടന്നാലും ആടുകൾ വിശന്നിരിക്കരുതെന്ന് ജോനാഥന് നിർബന്ധമുണ്ട്. അങ്ങനെയൊരു നിർബന്ധത്തിന്റെ ഭാഗമായി തീരെ താൽപ്പര്യമില്ലാതെയാണ് ജാനറ്റും മകളും ആടുകളുമായി പോയത്. മുത്തച്ഛൻ ജോനാഥൻ ഒരിക്കലും കരുതിയിരുന്നില്ല മലയിടിയുമെന്ന്. ജൂനിയയുടെ ആയുസിന്റെ ബലമായിരിക്കും അവൾക്ക് ജീവൻ തിരിച്ചു നൽകിയത്. പക്ഷേ കാഴ്ച അതവൾക്ക് എന്നേക്കുമായി നഷ്ടമായി കഴിഞ്ഞു. അഞ്ചാം വയസ്സു മുതൽ അവൾ ആരെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ജാനറ്റ് മരിച്ചതിൽ പിന്നെ മുത്തശ്ശൻ മാത്രമായിരുന്നു ജൂനിയയ്ക്കുണ്ടായിരുന്നത്. ആ ബോധം മുത്തശ്ശനുമുണ്ടായിരുന്നു. പഴയ വാശിയും പിടിവാശിയും മുന്നോട്ടുള്ള യാത്രയിൽ മുത്തശ്ശൻ കൂടെ കൂട്ടിയില്ല. ജൂനിയയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവളെ പഠിപ്പിക്കണം, നല്ല രീതിയിൽ വളർത്തണം. കഴിഞ്ഞ 12 വർഷക്കാലം ജൂനിയയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശന് ജൂനിയയും. 12 വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത് മുത്തശ്ശൻ ഇടയ്ക്ക് പറയും. അപ്പോൾ ജൂനിയ ഒന്ന് പുഞ്ചിരിക്കും. ആ പുഞ്ചിരിക്കൊപ്പം മുത്തശ്ശന്റെ തലോടൽ കൂടിയാകുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറയും. മുത്തശ്ശൻ നെറുകയിൽ മുത്തം നൽകും. അവൾ വീണ്ടും പുഞ്ചിരിക്കും. നിനക്കെന്നും ഞാനില്ലേ, മോൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ വാക്കിന് പഴയ പോലെ ആരോഗ്യമില്ലെന്ന് അവൾക്കറിയാമെങ്കിലും അവളുടെ ഉള്ളം തണുക്കും. ഇന്നും ആ വാക്കിന് അത്രയും വില നൽകുന്നു. വീടിന് പുറത്തോട്ട് അധികം ജൂനിയ പോകാറില്ല. വല്ലപ്പോഴും മുത്തശ്ശൻ നിർബന്ധിച്ചാൽ മാത്രം തടാകതീരത്തേക്ക് മുത്തശ്ശനൊപ്പം പോകാറുണ്ട്. പലതവണ മുത്തശ്ശൻ തനിക്കൊപ്പം പട്ടണത്തിലേക്ക് വരാനായി പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ, മടുപ്പല്ലേ? എന്റെ കൂടെ ചന്തയിലേക്ക് വാ, നമുക്ക് ചൂട് പലഹാരം വാങ്ങാം, നല്ല ജ്യൂസ് കുടിക്കാം, മോൾക്കിഷ്ടമുള്ള വളയും മാലയും കമ്മലുമൊക്കെ വാങ്ങാം. ഇല്ല മുത്തശ്ശ, ഞാൻ വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കാനാ എനിക്കിഷ്ടം, ജൂനിയയുടെ പതിവ് മറുപടിയാണത്. പിന്നീട് മുത്തശ്ശനൊന്നും ചോദിക്കില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശനോടൊപ്പം ജൂനിയയും തടാകതീരത്തേക്ക് പോകാനായി ഇറങ്ങി. അവളൊപ്പമുണ്ടെങ്കിൽ മുത്തശ്ശന് വല്ലാത്ത സന്തോഷമാണ്. അവൾ പൂക്കളുടെ ഗന്ധം അനുഭവിച്ചും അവരോട് കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും സമയം ചിലവഴിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ ഒരു കുട്ട നിറയെ മീൻ പിടിക്കും. ജൂനിയയുടെ പാട്ടുകൾ കേൾക്കാനാണത്രേ വീടിന് ചുറ്റും അത്രയധികം ശലഭങ്ങളും പൂമ്പാറ്റകളും വരുന്നത്. മുത്തശ്ശന്റെ കണ്ടുപിടുത്തമാണ്. ശരിക്കും അത് സത്യമാണെന്ന് തന്നെ പറയാം. പതിവിലും കൂടുതൽ മീനിനെ കിട്ടിയപ്പോൾ മുത്തശ്ശൻ ജൂനിയയെ കണ്ണിമ വെട്ടാതെ നോക്കി. പെട്ടെന്ന് അവളുടെ ഒരു വിളി വളരെ ലളിതമായി. മുത്തശ്ശ. പറയൂ മോളെ. ഒരു ചെറിയ അതിശയത്തോടെ മുത്തശ്ശൻ വിളി കേട്ടു. ഞാനും വരട്ടെ ഇന്ന് മുത്തശ്ശനൊപ്പം പട്ടണത്തിലേക്ക്? അങ്ങനെയൊരു വാക്ക് കേൾക്കാൻ മുത്തശ്ശൻ വർഷങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട്. ജൂനിയ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അയാളൊരു നിമിഷം മൗനമായി. മുത്തശ്ശ, വാ മോളെ, എനിക്ക് ശരിക്കും വിശ്വാസം വന്നില്ല. നീ നുണ പറയുകയാണോ? എന്റെ കൂടെ പട്ടണത്തിൽ സത്യമായിട്ട് നീ വരുന്നുണ്ടോ? ഉണ്ട് മുത്തശ്ശ. എത്രയോ തവണ മുത്തശ്ശൻ ചോദിച്ചിരിക്കുന്നു തന്റെ ഒപ്പം പട്ടണത്തിലേക്ക് വരുവാൻ. ഒരിക്കൽ പോലും അവൾ വന്നിരുന്നില്ല. മുത്തശ്ശൻ ചന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ തനിച്ചല്ലേ? അവളല്ലാതെ മറ്റാരും മുത്തശ്ശനില്ലല്ലോ. ഒരിക്കൽ മുത്തശ്ശൻ അറിയാതെ പറഞ്ഞുപോയി, മോളെ എന്റെ കൂടെ വാ, പട്ടണമൊക്കെ നല്ല ഭംഗിയാ.

എല്ലാം കാണാം. അതിന് എനിക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ. മുത്തശ്ശൻ അതെപ്പോഴും മറക്കും. അത്രയും പറഞ്ഞതിനു ശേഷം ഒരു പുഞ്ചിരിയുണ്ട്, മുത്തശ്ശന്റെ കണ്ണുകൾ നിറയ്ക്കുന്ന ഒരു ദയനീയ പുഞ്ചിരി. കൂടുതൽ ചോദിക്കാനോ പറയാനോ മുത്തശ്ശൻ നിൽക്കില്ല. പക്ഷേ ഇന്ന് ജൂനിയെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ അത്ഭുതപ്പെട്ടു. തന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാകുമെന്ന് പോലും കരുതിപ്പോയി.

കാരണം ഇതുവരെയും തോന്നാത്ത ഒന്ന്. അതൊക്കെയുണ്ട്. ഇന്ന് ഞാനും വരുന്നു പട്ടണത്തിലേക്ക്. മുത്തശ്ശന് സന്തോഷമായി. കൂടുതൽ ചോദിച്ചുകൊണ്ട് അവളുടെ താൽപര്യത്തെ ഇല്ലാതാക്കാൻ മുത്തശ്ശൻ മുതിർന്നില്ല. ആദ്യമായി തന്റെ ചെറുമകൾ പട്ടണത്തിലേക്ക് വരികയാണ്. അതും തനിക്കൊപ്പം. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങണം, ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. മുത്തശ്ശൻ പലതും പദ്ധതിയിട്ടു. എന്തായിരിക്കും ജൂനിയയ്ക്ക് ഏറെ ഇഷ്ടം? മുത്തച്ഛന് സംശയമായി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവളുടെ ഇഷ്ടം താൻ ചോദിച്ചിട്ടില്ല. മുത്തച്ഛനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇല്ല, ചോദിച്ചിട്ടില്ല. അവൾ ഒരിക്കൽ പോലും കൊടുക്കുന്നതിൽ പരിഭവം കാണിച്ചിട്ടില്ല. ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തു കൊടുത്താലും പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ അവൾ സ്വീകരിക്കും. മുത്തച്ഛന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി, ഒരുതരം കുറ്റബോധം. വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. ചോദിച്ചാൽ അവൾ എന്ത് കരുതും? ഇത്രനാളും എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നവൾ ചിന്തിക്കുമോ, പിണങ്ങുമോ? ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. മുത്തച്ഛൻ ആകെ സംശയത്തിലാണ്. ഒരു കുട്ട മീനുമായി മുത്തച്ഛൻ ജൂനിയയുമായി വീട്ടിലേക്ക് നടന്നു. മോളെ, നമുക്ക് ജോസഫിന്റെ ഓട്ടോ വിളിക്കാം. അത്ര ദൂരം മോള് നടക്കണ്ട. വേണ്ട, എനിക്ക് നടന്നു തന്നെ വരണം. എന്നും മുത്തച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലേ പോകുന്നതും വരുന്നതും. പിന്നെ ഞാൻ നടന്നാലെന്താ? ജൂനിയയുടെ മുഖത്തെ തെളിച്ചം മുത്തച്ഛനെ കൂടുതൽ ഉന്മേഷവാനാക്കി. വീട്ടിലെത്തി പട്ടണത്തിലേക്ക് പുറപ്പെടും നേരം മുത്തച്ഛൻ അവളെ ഒന്ന് നോക്കി. ഇന്ന് മോള് പറയുന്നതെന്തും മുത്തച്ഛൻ സാധിച്ചു തരും. ശരിക്കും സാധിച്ചു തരുമോ? എന്താ സംശയം? ജൂനിയ പുഞ്ചിരിച്ചു. മുത്തച്ഛൻ എന്തോ ചിന്തിച്ചുകൊണ്ട് അകത്തേക്കോടി. ഒരു പഴയ മൺകുടത്തിൽ സൂക്ഷിച്ച കുറച്ച് പഴയ നോട്ടുകൾ അദ്ദേഹം എടുത്തു. ഒരുപക്ഷെ മീൻ വിറ്റുകിട്ടുന്ന പണം തികയാതെ വന്നാലോ? അത് മോൾക്ക് വിഷമം ഉണ്ടാക്കും. ഒരു മുൻകരുതൽ പോലെ തന്റെ ചെറിയ സമ്പാദ്യം മുത്തച്ഛൻ മടിശീലയിൽ തിരികി. നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം പുറത്തേക്കിറങ്ങി. കുട്ടയും തലയിൽ താങ്ങി ജൂനിയയുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. നമുക്ക് വണ്ടിയിൽ പോയാൽ പോരായിരുന്നോ മോളെ? വളരെ സാവധാനത്തിൽ മുത്തച്ഛൻ ചോദിച്ചു. മുത്തച്ഛന് നടക്കാൻ വയ്യ, പ്രായമായി, അതല്ലേ? അവളുടെ മറുപടി കേട്ടതും ഒരു പുഞ്ചിരിയോടെ മുത്തച്ഛൻ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ജൂനിയ പെട്ടെന്ന് നിന്നു. എന്തു പറ്റി മോളെ? അത് അവളുടെ നാവിടറി. നെറ്റിയിൽ വിയർപ്പ് പടർന്നു. പറ കുഞ്ഞേ. മുത്തച്ഛ, ഈ സ്ഥലത്തൊരു ഉണങ്ങിയ മരമുണ്ടോ? ഉണങ്ങിയ മരമോ? മുത്തച്ഛൻ ചുറ്റും നോക്കി. അതെ, ഒരില പോലും ഒരിക്കലും കിളിർക്കില്ലെന്ന് തോന്നുന്ന ഒരു ഉണങ്ങിയ മരം, നിറയെ ചില്ലകളുള്ള ഒരു മരം. പെട്ടെന്ന് മുത്തച്ഛന്റെ കണ്ണുകൾ എന്തിലോ ഉടക്കി. ഒരു ഞെട്ടലോടെ മുത്തച്ഛൻ ജൂനിയയെ നോക്കി. ജൂനിയയ്ക്ക് ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഈ മരത്തിന്റെ കാര്യം അറിയുന്നത്? അവൾക്കത് എങ്ങനെ അറിയാം? വീടിന്റെ മുറ്റം വിട്ട് എങ്ങോട്ടും അവൾ ഒരിക്കൽ പോലും പോയിട്ടില്ല. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട്. ആകെ അവൾ വിരളമായി തടാകതീരത്തേക്ക് മുത്തച്ഛനോടൊപ്പം പോകാറുണ്ട്. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം. മുത്തച്ഛന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു. 12 വർഷം മുൻപ് മലയിടിഞ്ഞപ്പോൾ അതിനിടയിൽ പെട്ടുപോയ തന്റെ മകളെ മുത്തച്ഛൻ ഓർത്തുപോയി. എന്തോ ചെറിയ ഭാഗ്യത്തിന്റെ വെളിച്ചത്തിൽ ജൂനിയയുടെ ജീവൻ തിരികെ കിട്ടിയതും അയാൾ ഓർത്തു. കാഴ്ച നഷ്ടമായ അവളെ വളർത്താൻ താൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴും താൻ കാരണമാണ് തന്റെ മകൾ മരിച്ചതെന്ന് അയാൾ വിശ്വസിച്ചു. ശരിക്കും അതാണ് സത്യം. തന്റെ വാശി. അന്ന് ജാനറ്റ് പറഞ്ഞതാണ്, അച്ഛാ നല്ല മഴ വരുന്നു, ആടുകളുമായി ഇപ്പോൾ പോകണോ? ഞാൻ മഴ തോർന്നിട്ട് വൈകുന്നേരം പോകാം. പറ്റില്ല, നിന്റെ ഇഷ്ടത്തിന് പോകാനും വരാനും ഇവിടെ പറ്റില്ല. ആടുകൾ വൈകുന്നേരം വരെ വിശന്നു കിടക്കണോ? അതാണോ നിന്റെ ആഗ്രഹം? എങ്കിൽ അത് നടക്കില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോകാം. എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് ഈ ആടുകളും. വേണ്ടച്ച, ഈ കാലാവസ്ഥയിൽ അച്ഛൻ പോകണ്ട. ഞാൻ പൊയ്ക്കോളാം. ജൂനിയെ ഒന്ന് നോക്കാമോ? അവൾ എന്റെ അടുത്തിരിക്കില്ല. കുറച്ച് വികൃതി കൂടുതലാ. എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. കൂടെ കൊണ്ടുവോ, നടന്നു വരുമല്ലോ. അന്ന് താൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ ഇന്നും
തന്റെ മകൾ

എനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. മലയിടിച്ചലിന് ശേഷമുള്ള ഓരോ ദിവസവും ജോനാഥൻ ചിന്തിക്കും, തിരുത്താനൊരു അവസരം ലഭിച്ചിരുന്നുവെങ്കിലെന്ന്. ആ ദിവസം വീണ്ടും വന്നിരുന്നേൽ എടുത്തു ചാടി ജാനറ്റിനോട് സംസാരിക്കാതിരുന്നേനെ തന്റെ വാശി നഷ്ടമാക്കിയത് മകളെയാണ്. ചെറുമകളുടെ വിശാല ലോകവും താൻ ഇല്ലാതാക്കി. അവളെയെങ്കിലും ഒപ്പം വന്ന് നിർത്താമായിരുന്നു. ഇപ്പോൾ ജൂനിയ കാഴ്ചയില്ലാതെ ഉണങ്ങിയ മരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പഴയതെല്ലാം അറിയാതെ മനസ്സിലേക്ക് വന്നുപോയി. ഉണ്ട് മോളെ, മോള് പറഞ്ഞ പോലെ ഒരു വലിയ ഉണങ്ങിയ മരം. അവളുടെ മുഖം തിളങ്ങി. മുത്തശ്ശൻ സംശയത്തോടെ അടുത്തേക്ക് നിന്നു. മോൾക്ക് എങ്ങനെ അറിയാം? അറിയാം, അവൾ പുഞ്ചിരിച്ചു. ജൂനിയ എന്തോ തിരയുകയാണ്. ഇരു കൈകളും കൊണ്ട് ഓരോ ചെടിയിലും പൂവിലും തൊടുകയാണ്. മുത്തശ്ശ, ഇവിടെ എവിടെയാണ് അരളിമരം നിൽക്കുന്നത്? അരളിമരമോ? തന്റെ മുന്നിൽ അരളി നിൽക്കുന്നത് അപ്പോൾ മാത്രമാണ് മുത്തശ്ശൻ കാണുന്നത്. ദാ ഇവിടെ തന്നെ. ജൂനിയ അതിന്റെ അടുത്തേക്ക് നടന്നു. തെറ്റായ ദിശയിലേക്ക് നടക്കാൻ നേരം മുത്തശ്ശൻ തടഞ്ഞു. ഈ വഴി. മുത്തശ്ശൻ തന്റെ മീൻകുട്ട അരളിയുടെ ചുവട്ടിൽ താഴ്ത്തി വച്ചു. അവളുടെ മുഖത്തെ ആവേശം മുത്തശ്ശന്റെ മനസ്സിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കി. മോളെ, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? ഇവിടെ ഒരു അരളിമരമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ജൂനിയയുടെ ആ മറുപടി മുത്തശ്ശന് തൃപ്തികരമായി തോന്നിയില്ല. എന്നിട്ടും കൂടുതൽ ചോദിക്കാൻ അദ്ദേഹം മുതിർന്നില്ല. അവളുടെ മുഖത്തെ പ്രസന്നത നഷ്ടമാക്കാൻ മുത്തശ്ശന് മനസ്സ് വന്നില്ല. അരളിയുടെ അടുത്തെത്തിയതും ഒരു പൂവടർന്ന് അവളുടെ നെറുകയിൽ വീണു. അതവളുടെ കണ്ണിൽ തലോടി കവിളിൽ ഉരസി കയ്യിലേക്ക് വന്ന് വീണു. ജൂനിയ അതിന്റെ ഗന്ധം ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ പുഞ്ചിരി മുത്തശ്ശന്റെ മനസ്സ് നിറച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ജൂനിയ ആവേശത്തോടെ ചോദിച്ചു, മുത്തശ്ശ, ഈ വഴിയിൽ എവിടെയാണ് പൂവിടാത്ത മുത്തശ്ശിമാവ് നിൽക്കുന്നത്? അവളുടെ ചോദ്യം കേട്ടതും മുത്തശ്ശൻ ഞെട്ടി. മോളെ, അത് വേണ്ട, അതൊരു ശാപം കിട്ടിയ മാവാണ്. കഴിഞ്ഞ 12 വർഷമായി ഒരു തവണ പോലും പൂവിടാതെ നിൽക്കുന്ന ഒരു ശാപം കിട്ടിയ മാവ്. അതിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു മരവും ഒരു ചെടിയും വളരില്ല. ഒരില പോലും അതിന്റെ ചുറ്റും കിളിർക്കില്ല. എനിക്ക് അതിന്റെ അടുത്തേക്കൊന്ന് പോകണം, ഒരു തവണ മാത്രം. വേണ്ട മോളെ, പറയുന്നത് കേൾക്ക്, അവളുടെ മുഖം വാടി. മുത്തശ്ശൻ എന്നോട് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പറയുന്നത് എന്തും സാധിച്ചു തരുമെന്ന്? എനിക്ക് ആ മാവിന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി, അതാണ് എന്റെ ആഗ്രഹം. ജൂനിയ അത്രയും പറഞ്ഞിട്ട് മൗനമായി. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു തുടങ്ങിയിരുന്നു. മുത്തശ്ശന്റെ ഹൃദയം നൊന്തു തുടങ്ങി. മോളുടെ ഇഷ്ടം, വാ നടക്കാം. അവളുടെ മുഖം തിളങ്ങി. മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നു. കുറച്ചു ദൂരെയായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ മാവ്. മാവിനു ചുറ്റും കരിഞ്ഞുണങ്ങിയ പുല്ലുകൾ നിൽക്കുന്നു. എന്നാൽ മുത്തശ്ശി മാവിൽ പച്ചവിടർന്നു നിന്നിരുന്നു. ഉണങ്ങിയ ഒരു ഇല പോലും അതിലുണ്ടായിരുന്നില്ല. അത്രയും ചെറുപ്പമായി ആരോഗ്യത്തോടെ നിൽക്കുന്ന മാവിൽ ഒരു വ്യാഴവട്ടകാലമായി പൂക്കൾ ഉണ്ടാകാത്തതെന്താണ്? കൂടുകൂട്ടുവാൻ പോലും ഒരു പക്ഷി ആ വഴി വരാതെ പോകുന്നതെന്താണ്? ഇത്രയും ശപിക്കപ്പെട്ട മാവിന്റെ അടുത്തേക്ക് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നതിൽ മുത്തശ്ശന് വിഷമമുണ്ട്. മുത്തശ്ശന്റെ ഉള്ളം പിടയുന്നത് ജൂനിയയ്ക്ക് കേൾക്കാം. മോളെ, അതാ അവിടെയാണ് മാവ്. ഇനി കുറച്ച് പുൽമേടാണ്. ഉണങ്ങിക്കരിഞ്ഞതല്ലേ? അതെ. മുത്തശ്ശന് കൗതുകമായി. ആ മാവ് ഇപ്പോഴും പച്ചവിരിച്ച കൊട്ടാരം പോലെയുണ്ടല്ലേ? അതെ. ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം മോളെ? അവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരിക്കും അതിന്റെ അടുത്തേക്ക് നമുക്ക് പോകണോ? പോണം മുത്തശ്ശ, അതാണതിന്റെ സമയം. ഇപ്പോൾ പോയില്ലെങ്കിൽ ചിലതൊന്നും തിരുത്തുവാൻ കഴിയില്ല. ജൂനിയയുടെ വാക്കുകൾ മുത്തശ്ശന് മനസ്സിലായില്ല. എന്നിട്ടും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവളുമായി മാവിന്റെ അടുത്തേക്ക് നടന്നു. കരിഞ്ഞുണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങിയ മാത്രയിൽ ശക്തമായ കാറ്റ് വീശി തുടങ്ങി. നല്ലൊരു പുലരിയിൽ കാർമേഘം പൊതിഞ്ഞു തുടങ്ങി. മഴ പെയ്യും, മുത്തശ്ശൻ മന്ത്രിച്ചു. 12 വർഷം മുൻപ് ഇതുപോലെ

ഒരു പുലരിയിലായിരുന്നു ആ മലയിടിഞ്ഞത്. മഴയുടെ ഒരു സാധ്യതയും രാവിലെ അന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാറ്റ് വീശി തുടങ്ങി, കാർമേഘം കയറിത്തുടങ്ങി. അന്നും അങ്ങനെ തന്നെ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നാളെ എന്റെ ജൂനിയയുടെ പിറന്നാളാണ്. ആ ദിവസം വീണ്ടും ആവർത്തിക്കും പോലെ ഒരു തോന്നൽ. കാറ്റിന്റെ ശക്തി കൂടി. ജൂനിയയുടെ ഷോൾ പറന്നുപോയി. മുത്തശ്ശിമാവിന്റെ ഒരു ചില്ലയിൽ അത് തങ്ങിക്കിടന്നു. മുത്തശ്ശന്റെ മുഖം ഭയം കൊണ്ട് വിറച്ചു. കൂടുതൽ ശക്തിയിൽ മുത്തശ്ശൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. തന്റെ കൈ വിട്ട് അവൾ എങ്ങും പോകരുത് എന്ന് ആ വൃദ്ധൻ ആഗ്രഹിച്ചു. പുല്ലുകൾക്കിടയിലൂടെ ഇരുവരും മുത്തശ്ശിമാവിന്റെ അടുത്തെത്തിയതും ശക്തമായ കാറ്റിനൊപ്പം മഴയും ഇരച്ചു വന്നു. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയ്ക്ക് മാറ്റുകൂട്ടും പോലെ. ഇതെന്താണ് ഇങ്ങനെയൊരു മഴ? മുത്തശ്ശന്റെ മനസ്സിൽ സംശയങ്ങൾക്കൊന്നുകൂടിയെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ ജൂനിയയുടെ കൂടെ അദ്ദേഹം നിലയുറപ്പിച്ചു. ജൂനിയ പ്രസന്നമായ മുഖത്തോടെ മാവിന്റെ അടുത്തെത്തി. മുത്തശ്ശന്റെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ മാവിൽ തൊട്ടു. മോളെ, മുത്തശ്ശന്റെ ദയനീയമായ വിളി അവളുടെ കാതുകളിൽ തടഞ്ഞു. ഈ മുത്തശ്ശി മാവൊരു പാവമാ മുത്തശ്ശ. അവൾ മുത്തശ്ശിമാവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പെട്ടെന്നായിരുന്നു മുത്തശ്ശന്റെ കണ്ണുകൾ അടയുന്നതും ബോധം നഷ്ടമായി നിലത്തേക്ക് വീഴുന്നതും. ഒരു വ്യാഴവട്ടം പൂർത്തീകരിക്കുന്ന നിമിഷം, അതായത് വ്യാഴം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുമ്പോൾ ഭൂമിയിൽ ഒരു പ്രത്യേക പ്രകൃതി പ്രതിഭാസം നിർബന്ധമായും സംഭവിക്കും. ഒരു പക്ഷേ ഭാവി പോലും മാറ്റിയെഴുതാൻ കഴിയുന്ന നിമിഷം, വിധി പോലും അകലം പാലിക്കുന്ന നേരം. മുത്തശ്ശൻ മയക്കത്തിന്റെ നൂലിഴയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. സ്വപ്നവും യാഥാർത്ഥ്യവും ഒത്തുചേരുന്ന ചിലയിടങ്ങളില്ലേ? കടലും കായലും കൂടിച്ചേരും പോലെ മുത്തശ്ശന്റെ യാത്ര വ്യാഴവട്ടം പിന്നിലേക്കും മുന്നിലേക്കുമാണെന്ന് അയാൾ അറിയുന്നില്ല. യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ തച്ചുടച്ചു കഴിഞ്ഞു. ബോധം വീണ മുത്തശ്ശൻ നോക്കുമ്പോൾ പ്രകൃതി ശാന്തമായിരുന്നു. ഇടിയും മിന്നലും മഴയും കാറ്റും ഒന്നുമില്ലാതെ വളരെ ശാന്തമായ അന്തരീക്ഷം. മുത്തശ്ശന്റെ ചുറ്റും കണ്ണുകൾ പാഞ്ഞു. മോളെ, ജൂനിയ. മുത്തശ്ശന്റെ നാവിൽ നിന്നും ആദ്യം വന്ന വാക്ക് അതായിരുന്നു. അവൾക്ക് വേണ്ടി അദ്ദേഹം ചുറ്റും വീണ്ടും കണ്ണുകൾ ഓടിച്ചു. ജൂനിയെ എന്ന് ആവർത്തിച്ച് വിളിച്ചു. പക്ഷേ ചുറ്റും നോക്കിയ മുത്തശ്ശൻ അമ്പരന്നുപോയി. തന്റെ വീടിന്റെ മുറ്റത്ത് തണൽ മരത്തിനോട് ചേർന്നിട്ടിരിക്കുന്ന മുളക്കട്ടിലിൽ അദ്ദേഹം കിടക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇവിടെ? എന്താണ് സംഭവിച്ചത്? എന്നെ ആരാണ് ഇവിടെ എത്തിച്ചത്? മുത്തശ്ശന്റെ മനസ്സിൽ ചോദ്യങ്ങൾ മല പോലെ വന്നെത്തി. ജൂനിയ, മോളെ, നീ എവിടെയാണ്? അയ്യോ, എന്റെ കുഞ്ഞിനെന്തു പറ്റി? 100 ചോദ്യങ്ങൾ മുത്തശ്ശന്റെ ഹൃദയത്തിൽ മുളപൊട്ടി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റതും അതിവേഗത്തിൽ അദ്ദേഹം മൺപാതയിലൂടെ പാഞ്ഞു. കണ്ണു ചിമ്മുന്ന വെയിൽ വീശി തുടങ്ങി. മുത്തശ്ശൻ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. ശ്വാസം നിലയ്ക്കും പോലെ തോന്നി. പക്ഷേ ഓട്ടം നിർത്തിയില്ല. വരണ്ട ഭൂമിയും കരിഞ്ഞുണങ്ങിയ ചെടികളും മുത്തശ്ശന്റെ കണ്ണുകളെ അമ്പരപ്പിച്ചുകൊണ്ടിരുന്നു. തടാകം വറ്റി വരണ്ടിരുന്നു. താഴ്വാരത്തിലെ പൂന്തോട്ടവും പൂർണമായും മാഞ്ഞുപോയിരുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശൻ ചലനമില്ലാതെ നിന്നുപോയി. ഇതെന്താണ്? ഭൂമിയിൽ നിന്നും പച്ചനിറം പൂർണമായും മാഞ്ഞുപോയതുപോലെ മുത്തശ്ശന് തോന്നി. ജൂനിയ, ജൂനിയ, അയാൾ മുത്തശ്ശിമാവിന്റെ അടുത്തേക്ക് പാഞ്ഞു. മുത്തശ്ശിമാവിന് ചുറ്റുമുള്ള പുൽമേടുകൾ പച്ച വിരിച്ചു കിടന്നിരുന്നു. ഒരില പോലും തളിർക്കാതെ നിന്നിരുന്ന ആ വലിയ മരം നിറച്ചും പൂവും കായും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു. പച്ചവിരിച്ചു മാത്രം കണ്ടിരുന്ന മുത്തശ്ശിമാവിൽ ഇന്നൊരില പോലും ഇല്ലാണ്ടായിരിക്കുന്നു. കരിഞ്ഞുണങ്ങിയ ചില്ലകൾ ചെറുകാറ്റിൽ പോലും ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പുല്ലുകൾ വകഞ്ഞുമാറ്റി മാവിന്റെ അടുത്തെത്തിയതും കിഴക്ക് ദിശയിൽ നിന്നൊരു തീക്കട്ട മാവിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു. മാവ് നിന്ന് കത്തുന്നത് മുത്തശ്ശൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അമ്പരപ്പും ഭയവും അത്ഭുതവും മുത്തശ്ശന്റെ മുഖത്ത് ഓരോ അനുനിമിഷത്തിലും കടന്നുപോയിക്കൊണ്ടിരുന്നു. മുത്തശ്ശന് തല കറങ്ങും പോലെ തോന്നി. അദ്ദേഹം പുല്ലുകൾക്കിടയിൽ വീണുപോയി. പുല്ലുകൾ അയാളെ മൂടി ചുറ്റും ഇരുട്ടാക്കി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ
മുത്തശ്ശൻ ഉറക്കെ വിളിച്ചു.

ജൂനിയ, രാത്രിയായി കഴിഞ്ഞിരുന്നു. ചുറ്റും കൂരിരുൾ. മുത്തശ്ശൻ ഒരു ചണച്ചാക്കിന്റെ പുറത്തായിരുന്നു കിടന്നിരുന്നത്. പച്ചപ്പുല്ലുകൾക്കിടയിൽ വീണ താൻ എങ്ങനെ? അയാൾ കൈകൊണ്ട് ചുറ്റും പരതി. ഒരു റാന്തൽ വിളക്ക് കയ്യിൽ തടഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ മുത്തശ്ശൻ ചുറ്റും വീക്ഷിച്ചു. അതെ, താൻ കിടക്കുന്നത് തന്റെ വീട്ടിലാണ്. നേരം പുലരും വരെ അയാൾ ചിന്തിച്ചു. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. കിഴക്കുനിന്നും പ്രകാശം മുറിയിലേക്ക് കടന്നുകൂടി കഴിഞ്ഞിരുന്നു. റാന്തൽ അയാൾ അണച്ചിരുന്നില്ല. തന്റെ കിടക്കയിൽ മെത്തയ്ക്ക് പകരം ചണച്ചാക്കുകൾ മാത്രമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 12 കൊല്ലം മുമ്പ് വരെ. മുത്തശ്ശൻ എഴുന്നേറ്റു. നല്ല ഉന്മേഷവും ആരോഗ്യവും അദ്ദേഹത്തിന് തോന്നി. അയാൾ ജൂനിയയെ തിരക്കി പുറത്തിറങ്ങി. ചുറ്റുമുള്ള കാഴ്ചകൾ അയാൾക്ക് പരിചിതമായിരുന്നു. എപ്പോഴോ കടന്നുവന്ന ഒരു കാലം പോലെ, വീണ്ടും ആവർത്തിച്ചു വരും പോലെ. പെട്ടെന്നാണ് മുത്തശ്ശൻ ആ കാഴ്ച കാണുന്നത്. ജൂനിയ നടന്നുവരുന്നു. 5 വയസ്സുള്ള ജൂനിയ മുത്തശ്ശന്റെ അടുത്തേക്ക് നടന്നുവരുന്നു. തൊട്ടു പിന്നിൽ അവളുടെ അമ്മ ജാനറ്റും. മുത്തശ്ശൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അയാൾ ചിന്തിക്കാൻ തുടങ്ങി. 12 വർഷം മുൻപ് ഇതേ ദിവസം തന്നിലൂടെ കടന്നുപോയിരുന്നു. അതെ, അന്ന് മലയിടിഞ്ഞ ആ ദിവസമാണ് വീണ്ടും തന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. താൻ കാലങ്ങളായി ആഗ്രഹിച്ച ആ ദിവസം, ഒരു തവണ തിരുത്തുവാൻ കഴിഞ്ഞിരുന്നേൽ എന്നാഗ്രഹിച്ചു പോയ ആ ദിവസം. താനപ്പോൾ 12 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. താൻ ആഗ്രഹിച്ച ആ ദിവസത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് വിധിയെ തിരുത്തുവാൻ കഴിയുമെന്ന് മുത്തശ്ശൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയെങ്കിൽ അടുത്ത 12 വർഷത്തിന് ശേഷവും താൻ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചു. അപ്പോൾ അടുത്ത 12 കഴിയുമ്പോൾ ഈ മണ്ണ് വരണ്ടുണങ്ങും. അതാകും താൻ കണ്ടതിന്റെ അർത്ഥം. ജൂനിയ അവളൊരു വികൃതി കുട്ടിയാണ്. ആടുകളെ പിച്ചിയും നുള്ളിയും അവൾ രസിക്കുകയാണ്. ജാനറ്റ് ആടുകളെ അഴിച്ചുകെട്ടുകയാണ്. തന്റെ മകളെ വീണ്ടും കണ്ടപ്പോൾ ആ അച്ഛന്റെ കണ്ണുകൾ തുളുമ്പി. ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ വിധിയെ പരാജയപ്പെടുത്താം. ജാനറ്റ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, നല്ല മഴ വരുന്നു. ആടുകളുമായി ഇപ്പോൾ മലയിലേക്ക് പോകണോ? ഞാൻ മഴ തോർന്നിട്ട് വൈകുന്നേരം പോകാം. അയാൾ മൗനമായി ആടുകളെ നോക്കി. അവ വിശന്ന് കരയുകയാണ്. അന്നും ആടുകൾ വിശന്ന് കരഞ്ഞിരുന്നു. അന്ന് താൻ തന്റെ മകളോട് പറഞ്ഞത് ഒരു മിന്നായം പോലെ മനസ്സിലേക്ക് വന്നുപോയി. മഴയൊന്നും പെയ്യില്ല, വെറുതെ സമയം കളയാതെ ആടുകളെ മലയിലേക്ക് കൊണ്ടുപോ. അവറ്റകൾ വിശന്ന് കരയുന്നത് കണ്ടില്ലേ? പിന്നെയും അയാൾ പലതും അന്ന് പറഞ്ഞിരുന്നു. 12 വർഷം മുൻപുള്ള മുത്തശ്ശൻ അങ്ങനെയായിരുന്നു. ദേഷ്യവും പിടിവാശിയും ധാരാളമുള്ള ഒരാൾ. ജാനറ്റ് ഒരിക്കൽ പോലും അച്ഛനെ ധിക്കരിച്ചിട്ടില്ല. പറയുന്നത് അക്ഷരം തെറ്റാതെ പാലിച്ചിരുന്നു. ഇന്നിതാ അതേ ദിവസം അതേ നേരം ഒരിക്കൽ കൂടി തന്റെ മുന്നിൽ നിൽക്കുന്നു. മോളെ, ജാനറ്റ്, മഴ വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. അയ്യോ അച്ഛാ, ആടുകൾക്ക് തീറ്റിയൊന്നും ഇരിപ്പില്ല. അവർ വിശന്ന് കരയുകയാണ്. അച്ഛൻ ഇങ്ങനെയല്ലോ പറയാറ്. സാരമില്ല, ഇന്നത്തേക്ക് ഞാൻ ചന്തയിൽ നിന്നും വാങ്ങാം. നിങ്ങൾ പറഞ്ഞതനുസരിക്കുക, അകത്ത് തന്നെ ഇരിക്കുക. പക്ഷേ നിന്നോട് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഒരു ചർച്ചയില്ല. ജോനാഥന്റെ മുഖത്ത് തെല്ലൊരു ദേഷ്യം വന്നുപോയി. ജൂനിയ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നതും പതിവില്ലാതെ അയാൾ അവളെ എടുത്തുയർത്തി. ജാനറ്റ് അത് കണ്ട് അമ്പരന്നു. ഈ അച്ഛനിതെന്തു പറ്റി? മുത്തശ്ശൻ ജൂനിയയുടെ തിളങ്ങുന്ന കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. എന്തിനാണ് മുത്തശ്ശ എന്നെ ഇങ്ങനെ നോക്കുന്നേ? വെറുതെ വെറുതെ മുത്തശ്ശൻ നോക്കുകയാണ് മോളെ. ജാനറ്റ് അച്ഛന്റെ അടുത്തേക്ക് ചേർന്നു നിന്നു. അവളെ അയാൾ കൂടുതൽ ചേർത്ത് നിർത്തി. എന്താ അച്ഛാ, എന്തുപറ്റി? എനിക്കെന്റെ മകളെയും ചെറുമകളെയും സ്നേഹിക്കാൻ പാടില്ലേ? ജോനാഥന്റെ മുഖത്തെ പരിഭവം ജാനറ്റ് മനസ്സിലാക്കിയാവണം. അവൾ പുഞ്ചിരിച്ചു. പെട്ടെന്നായിരുന്നു മലയിടിഞ്ഞത്. കാതുകൾ തകർക്കുന്ന ശബ്ദം കേട്ടതും ജൂനിയ കാതുകളും കണ്ണുകളും മൂടി, ഒപ്പം ജാനറ്റും. മുത്തശ്ശൻ അപ്പോഴും ആ മലയിലേക്ക് കണ്ണുകൾ മൂടാതെ കാതുകൾ മൂടാതെ നോക്കി നിന്നു. ചിലപ്പോൾ തിരുത്തലുകൾ ജീവിതം പുതുക്കിപ്പണിയും. സ്വപ്നമാണ്.

0: യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നമ്മൾ കുഴഞ്ഞു പോകും. മുത്തശ്ശന്റെ തിരിച്ചറിവിന് 12 വർഷത്തെ കാത്തിരിപ്പുണ്ട്. ജോനാഥൻ ഉണരുമ്പോൾ പുതിയ ലോകമാകും മുന്നിൽ, അദ്ദേഹം തിരുത്തിയെഴുതിയ ലോകം. നമ്മുടെ ഒരു വാക്കുപോലും കഥകൾ മാറ്റിയെഴുതുന്ന നിമിഷം, ഒരു നിമിഷത്തെ തിരിച്ചറിവ് ജീവിതം തിരുത്തുന്ന സത്യം. മുത്തശ്ശ, ജൂനിയയുടെ വിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. മുത്തശ്ശൻ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിലെ മുത്തശ്ശിമാവിൽ നിറച്ചു മാമ്പഴങ്ങൾ, 100 പക്ഷികൾ, അണ്ണാറക്കണ്ണന്മാർ, മാവിൻ ചുവട്ടിലും മാമ്പഴം കൊതിച്ചെത്തിയ അനേകം ജീവികൾ, ആരും അടുത്തേക്ക് പോകാത്ത മാവിൽ ഇത്രയും ഫലങ്ങൾ, അവ കഴിക്കാൻ പലയിനം പക്ഷികളും, മാവിനു ചുറ്റും 1000 ചിത്രശലഭങ്ങൾ, തുമ്പികൾ, ഓരോ ഇളംകാറ്റിൽ പോലും തുടുത്തു നിൽക്കുന്ന മാമ്പഴങ്ങൾ അടർന്നു വീഴുന്നുണ്ട്. മുത്തശ്ശൻ മാവിൻ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. അടുത്തേക്ക് വന്നൊരു ഗ്രാമീണൻ മുത്തശ്ശനെ എഴുന്നേൽപ്പിച്ചു. പതിയെ എഴുന്നേറ്റാട്ടെ, എന്താ പറ്റിയത്? തല കറങ്ങിയത് അങ്കിൾ. ജൂനിയയാണ് മുത്തശ്ശന് പകരം മറുപടി പറഞ്ഞത്. ഈ പ്രായത്തിൽ ഇത്രയും ദൂരം നടന്നാണോ വന്നത്? അതെ അങ്കിൾ, മുത്തശ്ശന് പട്ടണം കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു വണ്ടി വിളിച്ചുവിടായിരുന്നോ? ഞാൻ പറഞ്ഞതാ ജോസഫ് ഏട്ടന്റെ ഓട്ടോ വിളിക്കാമെന്ന്. അപ്പോ നടന്നു തന്നെ പോകണം. വീണ്ടും ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറയുക, നിനക്ക് നടക്കാൻ വയ്യ, അതല്ലേ വണ്ടി വിളിക്കാൻ പറയുന്നതെന്ന്. പിന്നെ ഞാൻ എന്ത് പറയാൻ, വല്ലാത്ത വാശി തന്നെ. ഇത്ര പ്രായമായിട്ടും വാശിക്കൊരു കുറവുമില്ല. ആ ജാനറ്റിനെ കൂടി വിളിച്ചുവിടായിരുന്നോ? അമ്മയുണ്ടായിരുന്നു, വൈദ്യനെ വിളിക്കാൻ ഇപ്പം അങ്ങോട്ട് പോയി. വരും. അത്രയും നേരം വിളിച്ചിരുന്ന മുത്തശ്ശൻ തന്റെ ചെറുമകളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ മുത്തശ്ശനെ അത്ഭുതപ്പെടുത്തി. നിന്റെ കണ്ണുകൾ? എന്റെ കണ്ണിനെന്താ? ജൂനിയ സംശയത്തോടെ തിരക്കി. ഒന്നുമില്ല മോളെ. മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അടുത്തേക്ക് വന്നു നിന്നു. എന്തു പറ്റി മുത്തശ്ശ? അവൾ മുത്തശ്ശന്റെ കണ്ണു തുടച്ചു. എന്തു പറ്റി മുത്തശ്ശ? എനിക്കെന്താണ് പറ്റിയത്? അവളുടെ കണ്ണുകളിൽ തന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് മുത്തശ്ശൻ ചോദിച്ചു. അമ്പോ, അതൊരു കഥയാണ്, ഞാൻ വിശദമായി പറയാം. അപ്പോഴേക്കും ഗ്രാമീണൻ നടന്നു നീങ്ങിയിരുന്നു. മുത്തശ്ശിമാവിന്റെ ചുവട്ടിൽ ജൂനിയയും മുത്തശ്ശനും മുഖാമുഖം നോക്കി നിന്നു. മുത്തശ്ശ, ഇന്ന് രാവിലെ അമ്മയും ഞാനും തടാകത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന നേരം മുത്തശ്ശന് ഭയങ്കര വാശി.
1: വാശിയോ? എനിക്കോ? എന്തിന്?
0: ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വാശി പിടിച്ചില്ലേ?
2: മുത്തശ്ശനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
0: വിശദമായി പറ മോളെ. മയങ്ങി എഴുന്നേറ്റപ്പോ മുതൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞതിൽ കുറച്ചൊരു സത്യമുണ്ടെന്ന് ജൂനിയയ്ക്കും തോന്നിയിരുന്നു. കാരണം ഇതിനു മുമ്പുള്ള മുത്തശ്ശൻ ഇങ്ങനെ ആയിരുന്നില്ല. ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കത്തൂടിയില്ലായിരുന്നു. ഇതിപ്പോ വലിയ മാറ്റം വന്നതുപോലെയാണ്. അവൾ കഥ പറയാൻ തുടങ്ങി.
1: മുത്തശ്ശ, ഇന്ന് എന്റെയും അമ്മയുടെയും കൂടെ മീൻ പിടിക്കാൻ വന്നപ്പോ മുത്തശ്ശന് ഞങ്ങളുടെ കൂടെ പട്ടണത്തിൽ വരണമെന്നായി. ജോസഫ് ഏട്ടനാണ് എന്നും മീൻ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പക്ഷെ മുത്തശ്ശൻ കുട്ടയും ചുമന്ന് നടക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ആവുന്നത് പറഞ്ഞു ജോസഫ് ഏട്ടന്റെ ഓട്ടോയിൽ പോകാമെന്ന്. മുത്തശ്ശൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. വാശിയല്ലേ? പിന്നെ ഞാനും അമ്മയും കരുതി മുത്തശ്ശൻ പട്ടണത്തിൽ പോയിട്ട് തന്നെ ഒരുപാട് വർഷമായി. എനിക്ക് തോന്നുന്നു പണ്ട് മലയിടിഞ്ഞില്ലേ, അതിനുശേഷം മുത്തശ്ശൻ വീടിന് പുറത്തുപോലും അധികം ഇറങ്ങിയിട്ടില്ല. മുത്തശ്ശന്റെ ആവേശം കണ്ടപ്പോ ഇന്ന് നടക്കാമെന്ന് തന്നെ ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ മുത്തശ്ശൻ ഇതുവരെയും ഇവിടെ ഇല്ലാത്തൊരു മരമുണ്ടെന്നും അത് ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നെന്നും പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംശയമായി. മാത്രമല്ല, എല്ലാ തവണയും നിറച്ചും പൂക്കുന്ന മാവൊരു ശാപം കിട്ടിയ മാവാണെന്നും ഇവിടെ ഒരു അരളി മരമുണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ മുത്തശ്ശൻ പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആകെ സംശയമായി. ഈ മുത്തശ്ശന് ഇതെന്തു പറ്റിയെന്ന് ചിന്തിച്ചുപോയി. ഇത്രയും കേട്ട മുത്തശ്ശൻ ചുറ്റും ഒന്നുകൂടി നോക്കി.
0: എന്താ നോക്കുന്നത്? അമ്മയാണോ? ദേ വരുന്നു. മുത്തശ്ശൻ അതിശയത്തോടെ തന്റെ മകൾ ധൃതിയിൽ ഓടി വരുന്നത് കാണുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം അല്പനേരം നോക്കി നിന്നുപോയി. വൈദ്യനുമായി വരുന്നത് കണ്ടപ്പോൾ ഒരു സംശയത്തോടെ ജൂനിയെ മുത്തശ്ശൻ നോക്കി.
1: നോക്കണ്ട, വെട്ടിയിട്ടതുപോലെ ഒരു വീഴ്ചയല്ലായിരുന്നോ? ഞങ്ങൾ ഭയന്നുപോയി.
0: എത്ര വിളിച്ചിട്ടും ഉണരുന്നില്ല. വെള്ളമൊഴിച്ചിട്ടും അനക്കമില്ലാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഈ പുല്ലിന്റെ ഇടയിലേക്കാണ് വീണത്. അല്ലായിരുന്നേ കാണാമായിരുന്നു.

0: അപ്പോഴേക്കും അമ്മ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. എന്തായി മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ?
1: ഇല്ല അമ്മേ, പക്ഷേ ഇന്ന് നടന്നതൊന്നും ഓർമ്മയില്ലെന്ന് തോന്നുന്നു.
0: അയ്യോ അച്ഛാ. ജാനറ്റ് അച്ഛന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും ജോനാഥൻ മിഴിച്ചു നിൽക്കുകയാണ്.
1: ജാനറ്റ്!
0: കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മന്ത്രിച്ചു.
1: നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മനുഷ്യ? വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളതിന്?
0: വൈദ്യന്റെ ചോദ്യം. മതി മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ പോകാൻ നോക്ക്, എനിക്ക് പിള്ളേരോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
1: ആഹാ, പറയുന്നത് കേട്ടില്ലേ, ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല.
0: വൈദ്യൻ തിരിഞ്ഞു നടന്നു. മുത്തശ്ശന്റെ നോട്ടവും വൈദ്യന്റെ സംസാരവും ജൂനിയയുടെ മുഖത്ത് ചിരി പടർത്തി കഴിഞ്ഞിരുന്നു. അവൾ മുഖമമർത്തിച്ചിരിക്കുന്നത് മുത്തശ്ശൻ കാണുകയും ചെയ്തു.
1: ചിരിച്ചോ ചിരിച്ചോ, ഞാൻ കണ്ടതും കേട്ടതും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല.
0: മുത്തശ്ശൻ മുന്നോട്ട് വെച്ചു വെച്ച് നടന്നു.
1: എന്തായാലും ഇത്രയും ദൂരം ഞാൻ കുട്ടയുമായി വന്നു, എന്നാൽ ഞാൻ പട്ടണം വരെയൊന്ന് പോയി വരാം.
0: ഞങ്ങളും വരാം. മുത്തശ്ശന്റെ സംസാരത്തിൽ അത്ഭുതം തോന്നിയ ജാനറ്റ് പറഞ്ഞു. അവളുടെ വാക്കുകൾക്ക് എതിരൊന്നും പറയാതെ മുത്തശ്ശൻ മീൻകുട്ടയും തലയിൽ താങ്ങി നടക്കാൻ തുടങ്ങി.
1: കുട്ട, ഞാൻ പിടിക്കണോ?
0: ജാനറ്റ് ചോദിച്ചു.
1: വേണ്ട, എന്റെ ഒപ്പം നടക്ക്.
0: മുത്തശ്ശൻ മാവിന്റെ തണൽ പിന്നിട്ടതും മുത്തശ്ശന്റെ മനസ്സിൽ താൻ കണ്ടതും അനുഭവിച്ചതും വന്നു നിറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ജോനാഥൻ തന്റെ മകളെയും ചെറുമകളെയും നോക്കും. അവരുടെ മുഖം പ്രസന്നമാണ്. അവർ സന്തോഷത്തോടെയാണ് തനിക്കൊപ്പം സഞ്ചരിക്കുന്നത്. പട്ടണത്തിന്റെ പ്രധാന കവാടം എത്തിയതും പതിവുകാർ ചുറ്റും കൂടി. പതിവ് സംസാരത്തിന് പുറമെ അവരുടെ ഒരേ ഒരു സംശയം ജോനാഥൻ ആരാണ് എന്നതായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ജാനറ്റാണ് പട്ടണത്തിലേക്ക് വരുന്നതും പോകുന്നതും. മുത്തശ്ശനെ അറിയുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ്. കാലം ഒരു വ്യാഴവട്ടം പിന്നിട്ടില്ലേ? പലരുടെയും ചോദ്യങ്ങൾക്കു മുന്നിൽ ഒരു ചെറു പുഞ്ചിരിയോടെ മുത്തശ്ശൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അയാൾ സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ല. തിരുത്തുവാൻ ഒരവസരത്തിനായി കീഴുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ജോനാഥൻ തന്റെ തെറ്റ് തിരുത്തിക്കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ഇപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ തന്നെ അയാൾ കണ്ണുകൾ മൂടി. ഇനി ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വിധം മുത്തശ്ശിമാവിന്റെ രഹസ്യവും മുത്തശ്ശന്റെ കണ്ണുകൾക്കൊപ്പം മൂടപ്പെട്ടു പോയിരുന്നു. ജോനാഥൻ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞിരുന്നു.
2: കഥായനം പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നിതിൻ കുമാർ ജെ എഴുതിയ ചെറുകഥ ജോനാഥന്റെ പകൽ കാഴ്ചകൾ. കഥാവതരണം ടാനിയ ലൂയിസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.